ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 30, കൊല്ലവർഷം 1201 കർക്കടകം 5, 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 34 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം. സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു.
1: ഇന്ന് എല്ലാം ഗുളിക രൂപത്തിൽ ലഭിക്കുന്ന കാലമാണ്. നിരന്തരമായ അഭ്യാസവും മനോനിയന്ത്രണവുമൊക്കെ വേണ്ടതായ യോഗ പോലും ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. തൊഴിലിലും കലയിലും വൈദഗ്ധ്യമുള്ള പ്രശസ്തരായ എല്ലാവരും തന്നെ കഠിന പരിശീലനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അനുഭവ സമ്പത്തുള്ളവരാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കലാകാരന്മാരോ ശാസ്ത്രജ്ഞരോ സാഹിത്യകാരന്മാരോ ധനികരോ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരോ ആയി മാറാൻ കഴിയില്ല. കഠിനമായ അധ്വാനവും അച്ചടക്കവും ഒരിക്കലും അണയാത്ത സ്വപ്നദീപവും ഉള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. കഠിന പരിശീലനത്തിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി അനുഷ്ഠിച്ച ഏകാഗ്രമായ കർമ്മശേഷി എന്നും നിലനിൽക്കും. ആവർത്തനവിരസമായ പരിശീലനങ്ങളിലും ദിനകൃത്യങ്ങളിലും താൽപ്പര്യം നഷ്ടപ്പെട്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായ പ്രകാരം അനേക വർഷങ്ങൾ ശിഷ്യർ ഗുരുവിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. അക്കാലയളവിൽ അപ്രിയങ്ങളായ അനേകം അനുഭവങ്ങൾ ശിഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ തങ്ങളെ പക്വമാക്കിയെടുക്കാനുള്ള ഗുരുവിൻ്റെ തന്ത്രങ്ങളായിരുന്നുവെന്ന് അവരെല്ലാം പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പാകപ്പെടുത്തിയെടുക്കാനുള്ള കഠിന പരിശീലന മുറകളുടെ ഭാഗമായിരുന്നു അവയെല്ലാം. ഇത്തരം അറിവുകൾ പഠനകാലത്ത് ലഭിക്കാത്തവരുണ്ട്. അവർക്ക് ഗുരുക്കന്മാരോട് അപ്രിയം തോന്നുകയും ആവർത്തന വിരസവും അർത്ഥരഹിതവുമായ പരിശീലനം ഉപേക്ഷിക്കുകയും ചെയ്യും. അത്തരം ഒരു കഥാപാത്രമാണ് ഇന്നത്തെ കഥയിലുള്ളത്. നൃത്ത നൃത്യങ്ങളുടെ സമന്വയമായ ബാലയ്ക്ക് പാട്ട് പരിശീലിക്കാനാണ് അയാൾ ആ ട്രൂപ്പിൻ്റെ സംഗീത സംവിധായകൻ്റെ അടുത്ത് ചെന്നത്. ജന്മസിദ്ധമായി തന്നെ സംഗീതവാസനയുണ്ടായിരുന്ന അയാൾക്ക് സംഗീതജ്ഞനായ ഗുരു പറഞ്ഞുകൊടുത്തതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് കുറേ ദിവസങ്ങൾ നിന്ന് ബാലയ പാട്ടുകളുടെ മർമ്മം മനസ്സിലാക്കി ഒരു ഗായകനായി തീരണമെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം. ഗുരുവിന് പുതിയ ശിഷ്യൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഒരു നൃത്തഗാനത്തിൻ്റെ 4 വരികൾ അദ്ദേഹം അവനെ പഠിപ്പിച്ചു. 2 ദിവസം കൊണ്ട് അയാൾ അത് പഠിച്ചെടുത്തു. ആ 4 വരി ഗാനം പാടാൻ അയാളുടെ ഗുരു പിറ്റേ ദിവസം പറഞ്ഞു. പാടിയതിന് ശേഷം ചില ചെറിയ നിർദ്ദേശങ്ങൾ കൊടുത്തു. അടുത്ത ദിവസം വീണ്ടും പിഴവുകൾ മാറ്റി പാടി. അപ്പോഴും ഗുരു മറ്റു ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിച്ച് വരാൻ പറയുകയും ചെയ്തു. ഇത് ആഴ്ചകളോളം തുടർന്നു. ആകെ പഠിക്കാൻ കഴിഞ്ഞത് 4 വരി പാട്ടു മാത്രമാണ്. എന്നിട്ട് അതും പെർഫെക്ഷൻ ഉണ്ടാവാനും വേണ്ടി നിരന്തരം പാടിക്കുന്നു. എന്തൊരു ഗുരുവാണിത്! മാസങ്ങൾ കഴിഞ്ഞിട്ടും 4 വരി പാട്ടുമായി മല്ലടിക്കാൻ പറയുന്ന ഈ ഗുരുവിനെ തനിക്ക് വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ നിരാശനായി പിണങ്ങിയിറങ്ങിയ അയാൾ ഒരു ലോഡ്ജിലെത്തി. ലോഡ്ജിൻ്റെ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഒരു പദ്യപാരായണ മത്സരം നടക്കുകയായിരുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ എന്താ എന്നൊരു ചിന്ത ആ യുവാവിനുണ്ടായി. ആ ഗാനാലാപന മത്സരത്തിൽ ഗുരു നിരന്തരം ഉരുവിട്ട് പഠിപ്പിച്ച് ആ 4 വരി അയാൾ ചൊല്ലി. മത്സരാർത്ഥികളും സദസ്സും അക്ഷരാർത്ഥത്തിൽ അത്ഭുതസ്തബ്ധരായി. എന്തൊരാലാപന ഭംഗി, എന്തൊരു പരിപൂർണത, എന്തൊരു സ്വരഗാംഭീര്യം! അക്ഷരവ്യക്തതയുടെ കാര്യം പറയാനുമില്ല. പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് നിലയ്ക്കാത്ത കരഘോഷം. 1st സമ്മാനം അയാൾക്ക് കൊടുത്തതിൽ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ആ ജ്ഞാനിയായ വിധികർത്താവ് പറഞ്ഞു, ഇയാളുടെ ഗുരു എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കാം.

0: കേവലം നാല് വരിയേ പാടിയുള്ളൂവെങ്കിലും അതിലെ പരിപൂർണത എന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കുന്നു. നിരന്തരമായ പരിശീലനമില്ലാതെ ഈ പരിപൂർണത ഉണ്ടാവുക അസാധ്യം. താൻ ചെയ്ത മണ്ടത്തരത്തെക്കുറിച്ച് അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ ബോധ്യമുണ്ടായത്. നാല് വരി നിരന്തരം സാധകം ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാ പിഴവുകളും പരിശീലനത്തിലൂടെ പരിഹരിച്ച് അത് പരിപൂർണമാക്കാനായിരുന്നു. തനിക്കത് തിരിച്ചറിയാൻ കഴിയാത്തതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. അങ്ങനെ പരിശീലനത്തിന് പ്രാധാന്യം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ പശ്ചാത്താപത്തോടെ തൻ്റെ ഗുരുവിൻ്റെ സഭിതത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സുരേന്ദ്രൻ ചുനക്കര.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2-ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഉക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. കർക്കടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഈ മാസം 16-നായിരുന്നു നട തുറന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത നൽകിയിട്ടുണ്ട്. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിലുഷ മലരി, ONV ഗ്രൂപ്പിന്റെ കവിത വീടുകൾ, ആലാപനം പനയമുട്ടം ശ്രീകുമാർ. അധ്യാത്മ രാമായണ പാരായണം 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, തുടർന്ന് ഉദയഗീതം പി ഉണ്ണികൃഷ്ണൻ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകമായൂരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ചുമണ്ടുതാങ്ങി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 12:00 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, തുന്നാരൻ, രചന സി റഹീം. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ DM സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ക്യാമ്പസ് കളേഴ്സ്. 2:00 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ

ജോളി സക്രിയ പങ്കെടുത്തത് പുനഃപ്രക്ഷേപണം. വൈകുന്നേരം 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4 തിരയിപ്പൂക്കൾ, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:20 അധ്യാത്മ രാമായണം പാരായണം, 5 ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കർഷകർക്കായി ഫസൽ ഭീമാ യോജന, KM സൂരജുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ഗായത്രി വെങ്കിട്ടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, രാത്രി 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി, 11:00 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശുഭദിനാശംസകളോടെ ഏവർക്കും നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഗായത്രി ദേവി. ആദ്യം ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ വീടുകൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് പനയമുട്ടം ശ്രീകുമാർ.

പൂക്കൾ തൻ മിഴികളിലെ മൗനമെൻമിഴികളാൽ വായിച്ച് വെറുതെ ഒരു താളിൽ പകർത്താൻ തുടങ്ങുന്നു, വരി തെറ്റിയിടറുന്നു. കിളിമരച്ചില്ലയിൽ പടരുന്ന മുല്ല

നിൽക്കുന്നൊരു തള്ളപ്പിടക്കോഴി പോലെ എൻ വീട്. അതിൻ പള്ളയിൽ പറ്റിപ്പതുങ്ങി നിൽക്കും കുറേ കുഞ്ഞുങ്ങൾ. എൻ മുഖമാണവയ്ക്കൊക്കെയും, എൻ മുഖമാണവയ്ക്കൊക്കെയും.

സുഗന്ധവും. ഇവിടെയും എനിക്കൊരു വീടുണ്ട് കുന്നിൻ്റെ നെറുകയിൽ, ചുറ്റിലും പച്ചത്തഴപ്പിൻ്റെ തിരയിളകിയാർക്കുന്നു കടൽ പോലെ.

0: കടൽ പോലെ കാലമത്തിര തഴുകിയെത്തുന്നു. പുലരിയായുച്ചയായി കതിരുകൾ ചമത പോലെരിയുന്ന സന്ധ്യയായി മിഴികളിൽ ചേക്കേറിടും ഇരുൾ പക്ഷിയായി. കാലമത്തിര തഴുകിയെത്തുന്നു. പുലരിയായുച്ചയായി കതിരുകൾ ചമത പോലെരിയുന്ന സന്ധ്യയായി മിഴികളിൽ ചേക്കേറിടും ഇരുൾ പക്ഷിയായി.
1: ഒ എൻ വി കുറുപ്പിന്റെ വീടുകൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് പനൈമുട്ടം ശ്രീകുമാർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321.

ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: രാമായണ പാരായണം 5ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: സീതാ സ്വയംവരം, ഭാർഗവ ഗർവഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത്

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ പി ഉണ്ണികൃഷ്ണൻ പാടിയത് കേൾക്കാം. ഗോവിന്ദ നിന്ന നാമവേ ചന്ദ എന്നാരംഭിക്കുന്നു.

0: ഇന്ന് ഉദയഗീതത്തിൽ പാടിയത് പി ഉണ്ണികൃഷ്ണൻ. നമസ്തേ അനന്തപുരിയിൽ. ഇനി പ്രഭാതഭേരി. ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന് അംഗീകാരം നൽകി. ജാപ്പനീസ് കമ്പനിയായ ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് വികസിപ്പിച്ച ക്യൂഡെങ്ക എന്ന വാക്സിനാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിതരണാനുമതി നൽകിയത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന പദ്ധതി വിജയിച്ചതോടെ എഥനോൾ അധിഷ്ഠിത പാചക ഇന്ധനം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ. നയരൂപീകരണ ചർച്ചകൾ പെട്രോളിയം മന്ത്രാലയം ആരംഭിച്ചു. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1,000 കോടിയിലധികം രൂപ വില മതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തംപാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത കൊലയാളിയാണ് പ്രതി. കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും വൈകല്യങ്ങളും 2030 പൂജ്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്ര ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നു. പാമ്പുകടിയെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ട രോഗമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. യുക്രൈനിലെ ഒഡേസ തീരത്ത് കരിങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാരടക്കം 10 പേർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് സ്വദേശി അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി.
1: നിലവിലെ ചാമ്പ്യന്മാർ കളമൊഴിഞ്ഞു. ഇത്തവണയും ഒരു പുതിയ ചാമ്പ്യൻ ഉയർന്നു വന്നു. 2026 ഫിഫ ലോകകപ്പിൽ അർജന്റീനയെ എതിരില്ലാതെ 1 ഗോളിന് കീഴടക്കി. സ്പെയിൻ തങ്ങളുടെ 2-ാമത്തെ ലോക കിരീടം അണിയുമ്പോൾ അത് വിജയിച്ച ടീമിന്റെ കിരീടധാരണം മാത്രമായിരുന്നില്ല, ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദി ഓരോ 4 വർഷത്തിലും സ്വയം പുനർനിർമ്മിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു.
2: മിക്ക മത്സരങ്ങളും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം വിധിച്ചത് തന്നെയാണ്.
1: അന്താരാഷ്ട്ര മുൻ ഫുട്ബോളറും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷനുമായ യു ഷറഫ് അലി.
2: സ്പെയിൻ ആവട്ടെ തുടക്കം മുതൽ ഫൈനൽ മത്സരം വരെ 1-ാം തരം പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ കെട്ടുറപ്പോടുകൂടി കൂട്ട് ആയ പരിശ്രമം നിരവധി കുറിയ പാസുകളോടെ അവസാനം വരെയുള്ള പോരാട്ടത്തിൽ എത്തിക്കുകയും കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കാൻ ശ്രമം നടത്തുകയും അതിലൂടെ ലോകകപ്പിലെ ഏറ്റവും കുറച്ച് ഗോള് വാങ്ങിയ ഒരു ടീം എന്നുള്ള നിലക്ക് ഡിഫൻസ് ശക്തമായ നിരയെ അവതരിപ്പിച്ച ടീമാണ് സ്പെയിൻ. അർജന്റീനയെയും സ്പെയിനെയും വിലയിരുത്തുമ്പോൾ ഫുട്ബോൾ ടീം ഏറെ ആവേശം നിറഞ്ഞ തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും എല്ലാവരെയും നിരാശപ്പെടുത്തി അർജന്റീനയുടെ പ്രകടനം വളരെ മോശമായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സെമി ഫൈനൽ എടുത്തു നോക്കിയാലും ഫാൻസും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീമുകൾ സെമി ഫൈനലെത്തുകയും 1-2 റാങ്കിലുള്ളവർ ഫൈനലെത്തുകയും ചെയ്തു എന്നൊരു പ്രത്യേകത.
1: 96 വർഷത്തെ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ പതിപ്പുകളിലൊന്നായി 2026 ഫിഫ ലോകകപ്പ് ഓർമ്മിക്കപ്പെടും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് 3 രാജ്യങ്ങൾ സംഘടിപ്പിക്കുന്ന ആദ്യ ലോകകപ്പും 32 ടീമുകൾക്ക് പകരം 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പുമായി മാറി. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ഫുട്ബോളിനെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുക എന്നതായിരുന്നു ഈ വിപുലീകരണത്തിന്റെ ലക്ഷ്യം.
3: ആദ്യമായിട്ടാണ് 48 ടീമുകളുടെ ഒരു വേൾഡ് കപ്പ്.
1: 2026 ഫിഫ ലോകകപ്പ് വേദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത രാജ്യാന്തര സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
3: 40 ദിവസം ദീർഘിക്കുന്ന 104 മത്സരങ്ങളുടെ ഒരു വേൾഡ് കപ്പ്, 300-ലധികം ഗോളുകൾ പിറന്ന ഒരു വേൾഡ് കപ്പ്. അങ്ങനെ വേൾഡ് കപ്പിന്റെ സവിശേഷത, 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച കുറെ സവിശേഷതകളുണ്ട്. ഞാൻ കുറെ മത്സരങ്ങൾ കണ്ടു. നമ്മൾ ഖത്തർ വേൾഡ് കപ്പിൽ ചെറിയ രാജ്യമായതുകൊണ്ട് വേദികൾ തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വേദികളിലും പെട്ടെന്ന് എത്താനായി പറ്റുമെങ്കിൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 3 വലിയ രാജ്യങ്ങളാണ്. ആ വേദികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു.

0: ഏറ്റവും നല്ല മത്സരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ട കുറച്ച് മത്സരങ്ങളില്ല. അതായത് ഇംഗ്ലണ്ടും അർജന്റീനയും കളിച്ച സെമി ഫൈനൽ അടിപൊളി മത്സരമായിരുന്നു. അതേപോലെ മെക്സിക്കോ ആൻഡ് ഇംഗ്ലണ്ട് കളിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു, അതും ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോക്കെതിരെ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല ഈജിപ്റ്റ് ആൻഡ് അർജന്റീന മത്സരം ഗംഭീരമായിരുന്നു, നല്ല ഗോളുകൾ. ലൂസേഴ്സ് ഫൈനൽ ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയ ഒരു അവസാനത്തെ ഇംഗ്ലണ്ടിന്റെ 6-ാമത് ഗോളുണ്ട്, അടിപൊളി ഗോളായിരുന്നു. കുറെ നല്ല ഗോളുകളുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏറ്റവും നല്ല ഗോളായിട്ട് അത് തോന്നി. പിന്നീട് ഫൈനലിൽ ഫെറാൻ ടോറസ് നേടിയ ഒരു ഗോളുണ്ട്, അതിലേക്ക് പന്ത് യമാൽ കൊടുക്കുന്നു, യമാലിന് അത് നിക്കോ വില്യംസിലേക്ക്, നിക്കോ വില്യംസ് ബാക്ക് ഹെഡറായിട്ട് അത് ടോറസിലേക്ക് കൊടുക്കും, ടോറസിന്റെ കിടിലൻ കിക്ക് വലയിൽ കയറുന്നു. അത് നല്ല ഗോൾ കീപ്പേഴ്സ് എമിലിയാനോ മാർട്ടിനസ്, ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പെയിനിന്റെ ഉനായി സിമോൺ, അദ്ദേഹം 7-8 മത്സരങ്ങളിൽ നിന്നായിട്ട് ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയതെന്ന് ഓർക്കണം. റോഡ്രിയാണ് ചാമ്പ്യൻഷിപ്പിന്റെ താരമായിട്ട് മാറിയത്, അദ്ദേഹത്തെ മറക്കാനായിട്ട് കഴിയില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 756 കംപ്ലീറ്റഡ് പാസസ് കൊടുത്ത ഒരു മധ്യനിരക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച പ്ലെയർ. മെസ്സിയെ നമ്മൾ മറക്കുന്നില്ല, മെസ്സി മനോഹരമായിരുന്നു, ഈ വയസ്സിലും എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. 2 മണിക്കാണ് ഇവിടെ മത്സരം നടന്നത് ഫൈനൽ. ആ ഒരു കൊടും വെയിലിൽ ഒരു 39-കാരൻ 90-120 മിനിറ്റ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ 8 ഗോളുകൾ, എംബാപ്പെ നേടിയ 10 ഗോളുകൾ, ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയ 7 ഗോളുകൾ, അങ്ങനെ ഒസർ സബാൽ ഉണ്ട്, അദ്ദേഹം ഉണ്ട്, 5-6 ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്.
1: വിപുലീകരിച്ച ഫോർമാറ്റ് ഫിഫ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. നിരവധി രാജ്യങ്ങൾ അരങ്ങേറ്റം കുറിച്ചപ്പോൾ ദീർഘകാല ഇടവേളകൾക്ക് ശേഷം ചില ടീമുകൾ തിരിച്ചെത്തി. പരമ്പരാഗത ഫുട്ബോൾ ഭീമന്മാർക്കും പുതിയ ടീമുകൾക്കും ഇടയിലുള്ള കളി മികവ് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണെന്ന് ഈ ടൂർണമെന്റ് തെളിയിച്ചു.
2: 100,000-ൽ കൂടുതലുള്ള ചെറിയൊരു ടീമായ കൊറസാവ എന്നൊരു കൺട്രി വേൾഡ് കപ്പ് കളിക്കാനെത്തി.
1: മുൻ ഇന്ത്യൻ താരം രഞ്ജിത്ത് കെ ടി
2: കേബേ വർദ്ധ എന്ന ഒരു ടീമും 500,000-ൽ പരം മാത്രമുള്ള ഒരു കൺട്രി, ആ ടീമും വേൾഡ് കപ്പ് കളിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഒരു കൺട്രി എന്ന നിലയിൽ, വേൾഡിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ 2-ാമത്തെ കൺട്രി എന്ന നിലയിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല? നമുക്ക് ഒരുപാട് പോരായ്മകൾ ഇതിൽ പറയാം, നമുക്ക് രാഷ്ട്രീയം പറയാം, ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം, ഇന്ത്യൻ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലെ കുറിച്ച് പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അടുത്ത തവണ ഈ 48 ടീം എന്നുള്ളത് ഒരുപക്ഷെ അതിൽ കൂടാൻ 16 ടീം കൂടി ഇടം പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ഫിഫയുടെ തീരുമാനത്തിലേക്ക് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യയിൽ ബെസ്റ്റ് കുറച്ച് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയാൽ, ഇന്ത്യ ഹോസ്റ്റ് ചെയ്താൽ, ഇന്ത്യ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടത്തിയാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാം, അതാണ് ഏറ്റവും നിയറസ്റ്റ് കാര്യം.
1: ഒരുപക്ഷെ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് പ്രകടനത്തിൽ സ്പെയിനിനോട് അർജന്റീന പരാജയപ്പെട്ടപ്പോൾ ലാമിൻ യമാലിനെ പോലുള്ള താരങ്ങൾ നയിച്ച ഒരു പുതിയ തലമുറ ലോകവേദിയുടെ ആഘോഷമായി. നിർഭയമായ ആക്രമണ ഫുട്ബോളിലും അസാധാരണമായ സാങ്കേതിക നിലവാരത്തിലുമാണ് സ്പെയിൻ വിജയം പടുത്തുയർത്തിയത്. ആധുനിക ഫുട്ബോൾ വ്യക്തിഗത മികവിന് മുകളിൽ കൂട്ടായ ഗെയിം പ്ലാൻ എങ്ങനെ വിജയങ്ങൾ സമ്മാനിക്കുന്നു എന്ന് കാണിച്ചൊരു ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്.
3: സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു.
1: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സന്തോഷ് ട്രോഫി കോച്ചുമായ വി പി ഷാജി.
3: വേൾഡ് റാങ്കിലെ 2-ാം സ്ഥാനത്ത് കിടക്കുന്ന സ്പെയിൻ ആയിരുന്നു. സ്പെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം ബാഴ്സലോണയുടെ ഒരു പറ്റം കളിക്കാരാണ് ഈ സ്പെയിൻ ടീമിലുള്ളത്. അതുപോലെ തന്നെ അവരുടെ ടീമിന്റെ കോമ്പിനേഷൻ ആയാലും സ്ട്രെങ്ത്തും എല്ലാം ഒരു സ്ഥിരമായിട്ട് കളിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് കോച്ച് ലൂയിസ് ഫെർണാൻഡോ ഇതിനു മുമ്പേ 17, 19, 21 ടീമിന്റെ ഒക്കെ കോച്ചായിരുന്നു. ആ ടീമുകളിലുണ്ടായ കളിക്കാരാണ് ഇന്ന് സ്പെയിനിന്റെ സ്ട്രെങ്ത്. അതിലുള്ള പ്ലേയേഴ്സാണ് റോഡ്രിക്സ് ആയാലും കുർക്കുറേ ആയാലും എല്ലാവരും. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു ടീമിന് മികച്ച ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. കണ്ട കളിയിൽ ഓപ്പണന്റ് ടീമിനെ ഒരു ബിൽഡപ്പ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അത്രമാത്രം ക്ലോസ് മാർക്ക് ചെയ്തുകൊണ്ട് സ്വന്തം കയ്യിൽ പന്തുള്ളപ്പോൾ വളരെ മികച്ച രീതിയിൽ നല്ല പാസിംഗ് ഗെയിം കളിച്ചു. പഴയ സ്പെയിനിന്റെ ടിക്കി ടാക്ക സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിനെ തന്നെയാണ് കണ്ടത്. 16 ഗോളുകൾ സ്പെയിൻ സ്കോർ ചെയ്തു, ഒരു ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ കൊളംബിയയ്ക്കെ എതിരെയായിരുന്നത്. ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളായ ജർമ്മനിയെ ക്വാർട്ടർ ഫൈനലിലും ഫ്രാൻസിനെ സെമി ഫൈനലിലും തകർത്തുകൊണ്ടാണ് സ്പെയിൻ വരുന്നത്. കളിയിലുടനീളം സ്പെയിനിന്റെ മേധാവിത്വം തന്നെയായിരുന്നു കണ്ടത്. അവിടെ യമാലായാലും ഗോൾ കീപ്പർ സിമോൺ ആയാലും എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മികച്ച കളി എല്ലാ മാച്ചുകളിലും കളിച്ചിട്ടുണ്ട്.
1: ഫുട്ബോൾ ആരാധകരും യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഹരികൃഷ്ണൻ.
4: പണ്ട് മുതലേ കേരളത്തില് ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കേരളം നേടിയതിനു ശേഷം അത് നല്ല പോലെ വർദ്ധിക്കുകയുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മുടെ അന്നത്തെ കാലത്ത് കോഴിക്കോട് സെയ്ദ് നാഗ്ജി ടൂർണമെന്റ്, തൃശ്ശൂരിൽ ചാക്കോളോ ട്രോഫി, തെക്ക് ജി വി രാജ കപ്പ്, അങ്ങനെ പല പല ടൂർണമെന്റുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നതും ഒക്കെ അതിനെ ഒരു വലിയതായിട്ട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കളിക്കാർ സേവിയർ പയസ്, വിക്ടർ മഞ്ഞില, തൃശൂർക്കാരനാണ്, ആ അതുല്യ പ്രതിഭകളുടെ സാന്നിധ്യവും ഇന്ത്യ എല്ലാം തന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ആ കാലഘട്ടത്തിൽ വളരെയധികം വളർത്തുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലോകകപ്പ് ഫോളോയിങ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഏഴ് അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. ടി വി ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇവിടെ കൂടുതലും സ്വന്തം ടൂർണമെന്റുകളും സ്വന്തം താരങ്ങളും ആയിരുന്നു മലയാളിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 1982 ഒരു വലിയ മാറ്റം കുറിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് തൃശ്ശൂരിന് ആ വർഷം ജനുവരിയിലാണെന്നാണ് സന്തോഷ് ട്രോഫി ഇവിടെ നടത്തിയത്. തൃശ്ശൂരാണ് 82-ലെ, അത് ജനുവരിയിലാണെന്ന് തോന്നുന്നു. ഫുട്ബോൾ ആരാധകനൊക്കെ ഫോളോവറൊക്കെ ആയതുകൊണ്ട് അച്ഛൻ എനിക്ക് പാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ മുഴുവൻ കളികളും ഒരുവിധം എല്ലാ കളികളും അന്ന് സന്തോഷ് ട്രോഫി നമ്മൾ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ കേരളം അന്ന് അക്കൊല്ലം സെമി ഫൈനലിൽ എത്തുകയും ചെയ്തു. അതിന്റെ പിന്നാലെയാണ് സ്പെയിനിൽ 82-ലെ ലോകകപ്പ് വരുന്നത്. നമുക്ക് പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും റേഡിയോയിലും ഒക്കെ കിട്ടുന്ന പരിമിതമായ അറിവും സാധ്യതകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അതൊക്കെ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് തയ്യാറാക്കുന്നത്. ആൽബം തയ്യാറാക്കുന്നതിൽ ഒരു മുൻ പരിചയം എനിക്ക് ഉണ്ടായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സ് കുറിച്ചുള്ള ഒരു നല്ലൊരു ആൽബം ഞാൻ തയ്യാറാക്കിയിരുന്നു. അത് ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അത് എനിക്കൊരു ഒരു പരിചയം അതുണ്ടാക്കി. അതിന്റെ പിന്നാലെയായിട്ടാണ് ഞാൻ 82-ലെ ലോകകപ്പ് ഫുട്ബോൾ ആൽബത്തിലേക്ക് എന്നെ നയിച്ചതായിരിക്കും. വേറെ സംഗതി എന്താ വെച്ചെങ്കിൽ ആ സമയത്ത് എനിക്ക് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം എന്റെ ഒരു കുടുംബ സുഹൃത്ത് വഴി ലഭിച്ചത് അത് വലിയൊരു സഹായമായിട്ടുണ്ട്.
1: മെച്ചപ്പെടുത്തിയ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സാങ്കേതിക വിദ്യ, നൂതന പ്ലെയർ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ, തത്സമയ വിശകലനം എന്നിവ കാഴ്ചക്കാർക്ക് മുമ്പെന്നത്തെക്കാളും സമ്പന്നമായ അനുഭവം നൽകി. കേരളത്തിലെ ഫുട്ബോൾ അക്കാദമികൾക്കും കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കും ആധുനിക ഫുട്ബോളിലെ വിജയം പ്രതിഭ പോലെ തന്നെ സ്പോർട്സ് സയൻസ്, അനലിറ്റിക്സ്, ഫിറ്റ്നസ് മാനേജ്മെന്റ് എന്നിവയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഈ ടൂർണമെന്റ് അടയാളപ്പെടുത്തി.
5: കേരളത്തിന്റെ നട്ടെല്ലുകളായിരുന്ന ആ താരങ്ങൾ
1: സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം ബോണിഫേസ് എം
5: വളരെ അക്കാദമിക്സ് ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് അവര് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവര് അത്രയും പ്രഗത്ഭരായി വന്ന ആൾക്കാരാണ്. ഇന്ന് മുക്കിനും മൂലയ്ക്കും അക്കാദമികൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കളിക്കാരനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പ്രധാന കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം നേരെയാവണം. സ്പെയിനിൽ കളിക്കുന്ന എംഎൽഎക്ക് കളിക്കുന്നത് 19 വയസ്സിൽ അവൻ വേൾഡ് ചാമ്പ്യനാണ്. അതേപോലെ യൂറോപ്യൻ ചാമ്പ്യനുമാണ്. ഇവിടെ 19 വയസ്സിലാണ് ഓരോരുത്തരും ബോൾ തട്ടി തുടങ്ങുന്നത്.
1: ഒരു മാസത്തോളം കേരള ഫിഫ ലോകകപ്പിനൊപ്പം ജീവിച്ചു. വിജയങ്ങൾ ആഘോഷിക്കുകയും തോൽവികളിൽ ദുഃഖിക്കുകയും ഫുട്ബോൾ താരങ്ങളെ വീരനായകന്മാരാക്കി സ്വീകരിക്കുകയും ചെയ്തു. ആരവങ്ങൾ ഒഴിഞ്ഞ് ടൂർണമെന്റ് കഴിയുമ്പോൾ പൊടി നിറഞ്ഞ ഒരു സ്കൂൾ ഗ്രൗണ്ടിലോ ഫുട്ബോൾ മൈതാനത്തിലോ എവിടെയോ ഒരു കൗമാരക്കാരൻ ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ലോകവേദിയിൽ കളിക്കാൻ സ്വപ്നം കാണുന്നു. ഇന്ത്യയുടെ യൂത്ത് ടീമുകൾ ക്രമാനുഗതമായി മെച്ചപ്പെടുകയും കളിക്കാർ അന്താരാഷ്ട്ര പരിചയം നേടുകയും ചെയ്താൽ ഫുട്ബോളിനോടുള്ള കേരളത്തിന്റെ ആജീവനാന്ത പ്രണയം ഒടുവിൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ സ്ഥാനം കണ്ടെത്തുന്ന ദിവസത്തിൽ കലാശിക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഭൂപടത്തിൽ കളിമികവുകൊണ്ട് ആർക്കും ഇടം നേടാം എന്ന് തെളിയിച്ച ടൂർണമെന്റ് കൂടിയാണല്ലോ കൊടിയിറങ്ങുന്നത്.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
8: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
7: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
1: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
1: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി

നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200-ലധികം ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ

ത്തിന് മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ഈ മാസം 16-നായിരുന്നു നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16-ന് വൈകിട്ട് 5-ന് തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥ

0: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി ചെമ്പരത്തി എന്ന ചിത്രത്തിനായി യേശുദാസും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം.

സ്നേഹദീപമേ മിഴിതുറക്കൂ എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചന നിർവഹിച്ച് ടി കെ പുകഴേന്തി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് നമസ്തേ അനന്തപുരിയിൽ കേട്ടത്.

0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
1: ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ച ലക്ഷ്മണൻ അമ്മ സുമിത്രയോട് യാത്രാനുമതി ചോദിക്കുമ്പോൾ ആ അമ്മ മകന് നൽകുന്ന പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവിയും വിദ്ധി, ഗച്ഛദാത യഥാസുഖം. രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശ്ലോകം എന്നറിയപ്പെടുന്ന ഈ ഉപദേശത്തിൻ്റെ സാരമിതാണ്. രാമൻ ദശരഥനാണെന്ന് ഓർമ്മിച്ചുകൊള്ളണം. സീത നിന്റെ അമ്മയായ ഞാൻ തന്നെയാണെന്ന് കരുതിക്കൊള്ളണം. കാട് അയോധ്യയാണെന്നും ഇതോർത്തുകൊണ്ട് മകനെ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളുക. ഇത്ര ഗൗരവമേറിയതും അർത്ഥവത്തുമായ ഒരു ഉപദേശം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരമ്മ മകന് നൽകിയിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. കാരണം രാമായണം അനന്യകാവ്യമാണ്. അതിനൊപ്പം വരുന്ന മറ്റൊരു കാവ്യമില്ല. അതിലുള്ളത് മറ്റൊരിടത്തുനിന്നും എടുത്തതല്ല. എന്തും അതിൽ നിന്ന് പകർത്തുകയേ ചെയ്യാനാവൂ. സർവ്വലോക മാതൃകയാണ് രാമായണം. ആദികവിയുടെ ദൈവിക പ്രതിഭയാണതിന് ജന്മം നൽകിയത്. അതിലെ ഓരോ കഥയും കഥാപാത്രവും എല്ലാ കാലത്തും ലോകത്തിന് മുഴുവൻ മാതൃകയായി എല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുമ്പേ സഞ്ചരിക്കുകയാണ്. വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രാമൻ എല്ലാവരോടും യാത്ര പറയുന്നതിനിടയിലാണ് ലക്ഷ്മണൻ്റെ തീരുമാനം വരുന്നത്, ഞാനും ജ്യേഷ്ഠനോടൊപ്പം വനത്തിലേക്ക് പോകുന്നുവെന്ന്. ജ്യേഷ്ഠനെപ്പോലെ തന്നെ അനുജനും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒടുവിലാണ് അമ്മ സുമിത്രയുടെ അടുത്തെത്തിയത്. താൻ മകനെപ്പോലെ കരുതിയിരുന്ന രാമനും ഒപ്പം ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന വിവരം അറിഞ്ഞിട്ടും സുമിത്ര അവരെ തടഞ്ഞു പറയുന്നില്ല. സങ്കടമുണ്ടെങ്കിലും അതുള്ളിലൊതുക്കി മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാനും അവർ തുനിയുന്നില്ല. സ്വന്തം മകനോടവർ നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുകയോ പോകണ്ട എന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല ശ്രീരാമനെയും സീതയെയും ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊള്ളണമെന്നും അവരുടെ സുഖദുഃഖങ്ങളാണ് നിന്റെ സുഖദുഃഖങ്ങളെന്ന് ഓർത്തുകൊള്ളണമെന്നും ആ അമ്മ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തുടർന്നാണ് രാമനെ ദശരഥനായും സീതയെ ഞാനായും അടവിയെ അയോധ്യയായും കരുതിക്കൊള്ളണമെന്ന മഹത്തായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നത്. തികഞ്ഞ പ്രായോഗിക ബുദ്ധിയും മനുഷ്യൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിജ്ഞാനവും അവർക്കുണ്ടെന്ന് ഈ ഉപദേശവചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഇത്ര പക്വമതിയും പ്രായോഗികമതിയുമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. സുമിത്ര ദശരഥൻ്റെ മൂന്നാം ഭാര്യയാണ്. ആദ്യ ഭാര്യമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും കോസല രാജസിംഹാസനത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു പുത്രലബ്ധിക്ക് വേണ്ടിയാണ് കാശി രാജപുത്രിയായ സുമിത്രയെ ദശരഥൻ ഭാര്യയായി സ്വീകരിച്ചത്. എന്നാൽ സുമിത്രയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷ സഫലമാക്കാൻ കഴിഞ്ഞില്ല. പട്ടമഹിഷിയായ കൗസല്യയോടുള്ള ആദരവും മാതകസുന്ദരിയായ കൈകേയിയോടും മത്സരിക്കാനുള്ള കഴിവുകേടും മൂലം സുമിത്ര ഒട്ടൊക്കെ അന്തർമുഖിയായി മാറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം തെല്ലൊരകലം അവൾ പാലിച്ചിരിക്കണം. രാമനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനത്തിലും പിന്നെ തീരുമാനം മാറ്റി രാമനെ വനവാസത്തിന് അയക്കാനുള്ള പുനർവിചാരങ്ങളിലും ഒന്നും സുമിത്രയ്ക്ക് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ജീവിതത്തിലെ തന്നെ ബഹളങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്തോറും ഒരാൾ കൈവരിക്കാനിടയുള്ള ഒരു മാനസിക പക്വതയുണ്ട്. അതാവണം സുമിത്രയുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത ഘടകം. ആ പക്വതയും അതിനോട് ചേർന്ന തെളിഞ്ഞ വിവേകവുമായിരിക്കണം സ്വന്തം മകൻ്റെ വനവാസത്തെ ഒട്ടൊക്കെ നിർമ്മമതയോടെ കാണാനും വികാരത്തെക്കാൾ വിചാര ഗൗരവത്തോടെ ഉൾക്കൊള്ളാനും സുമിത്രയെ പ്രാപ്തയാക്കിയത്. അത്തരമൊരു മാതൃ മനസ്സിൽ നിന്നേ ഇത്ര അർത്ഥപൂർണവും ഉദാത്ത

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: കാർഷിക മേഖലാ വാർത്തകൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനായുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471-2724-740 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖാരിഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ pmfby.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടി. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം 15 വരെ അപേക്ഷിക്കാം. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ 1 ഓഗസ്റ്റ് ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്ത് ഉൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-814-390. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 10 ഓഗസ്റ്റ് ആരംഭിക്കുന്നു. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്.

0: കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243813. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496559631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന വ്യാഴാഴ്ച 11:02 മുതൽ 12 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമസ്തേ. അനന്തപുരി തുടരുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകവും ആയുർവേദവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
4: ഭാരതത്തിന്റെ തനത് സ്വത്തായ ആയുർവേദം എന്ന മഹനീയ ശാസ്ത്രത്തിൽ രോഗചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യമായി ചരകാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത്, രോഗികളിലെ ചികിത്സയോടൊപ്പം സ്വസ്ഥന് അവന്റെ ആരോഗ്യം നിലനിർത്താനുമുള്ള വിധികൾ ആയുർവേദ സംഹിതകളിൽ പരാമർശിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 6 ഋതുക്കളിലും ഇവ മാറി വരുന്ന ഋതുസന്ധികളിലും ഓരോ മനുഷ്യരും ആരോഗ്യ പരിപാലനത്തിനായി അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ സംഹിതകളിൽ ഋതുചര്യ തുടങ്ങി സ്വസ്ഥവൃത്ത സംബന്ധിയായ അധ്യായങ്ങളിൽ വിവരിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ, കർക്കിടക ചികിത്സ എന്ന ഒരു പ്രത്യേക ചികിത്സാവിധി പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും പൊതുവെ ആരോഗ്യവും സ്വാഭാവിക ബലവും കുറഞ്ഞിരിക്കുന്ന കർക്കിടകമാസത്തിൽ ഉള്ള ചികിത്സ കേരളീയ ആയുർവേദ വൈദ്യന്മാരുടെ തനതായ സംഭാവനയാണ്. 6 ഋതുക്കളിൽ ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. വർഷ ഋതുവിലെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിന്റെ മധ്യത്തിലെ 30 ദിവസമാണ് കർക്കിടകമാസം. ഗ്രീഷ്മ ഋതുവിനു ശേഷം പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ കുറഞ്ഞ താപനിലയും കാരണം അഗ്നിബലം, അതായത് ആഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് കുറയുകയും തന്നിമിത്തം ആരോഗ്യം കുറയുകയും രോഗങ്ങൾ പകരുകയും ചെയ്യുന്ന ഈ കാലത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പരിപാലനത്തിന് ആയുർവേദം വളരെയധികം വിധികൾ വിസ്തരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കർക്കിടകം പൊതുവെ ശരീരബലം, ദഹനശേഷി എന്നിവ കുറയുന്ന കാലമാണ്. വാതദോഷം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഹാര ജീവിത ശീലങ്ങളിൽ ആരോഗ്യകരമായ ചില സംഗതികൾ ഉൾപ്പെടുത്തണം. നമുക്ക് ഏവർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: ചുക്ക്, മല്ലി, ജീരകം ഇവയിലേതെങ്കിലും ചേർത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ വേവിച്ചതിന്റെ ചാറ് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും താളിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. തേൻ 2 നേരം 1 സ്പൂൺ വീതം സേവിക്കാം. ഈർപ്പാംശം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ രോഗാണുക്കൾ പകരാൻ സാധ്യതയേറിയതുകൊണ്ട് ഗുഗ്ഗുലു, കടുക്, വെളുത്തുള്ളിത്തൊലി, അകിൽ, കൊട്ടം എന്നിവയിലേതെങ്കിലും ഇട്ട് ഔഷധ പുക വ്യാപിപ്പിക്കുന്നത് നല്ലതാണ്. സാധാരണ എള്ളെണ്ണയോ സഹജരാതി തൈലമോ അല്പം കൈവെള്ളയിലെടുത്ത് ദേഹമാകെ നേർമയിൽ പുരട്ടി തടവി വെച്ച ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ചിട്ടയില്ലാത്ത ജീവിതശൈലി കൊണ്ട് പലവിധ രോഗങ്ങൾക്കും അടിമകളാവുന്ന ജനത കർക്കിടകമാസമായാൽ മാത്രം ആരോഗ്യപരിപാലനത്തിന്റെ പുറകെ ഓടുന്ന ചിന്താഗതി മാറേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഔഷധസേവ എന്ന ചിന്തയിൽ നിന്ന് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക വഴി ആരോഗ്യമുള്ള ജീവിതം എന്ന ആശയത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു. ഇതിലേക്കായി ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്

0: ഇരിക്കുന്ന ചര്യകൾ അനുവർത്തിക്കാൻ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ശ്രമിക്കാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് കർക്കിടകവും ആയുർവേദവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട്.
4: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തുപറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
11: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
12: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: കൽക്കത്തയിലെ താമസം ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. ഗോഖലയുടെ ഉത്കൃഷ്ട സ്വഭാവവും ദേശാഭിമാനവും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞത് അവിടെ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഗോഖലയെ തന്റെ രാഷ്ട്രീയ ഗുരുവായി അംഗീകരിച്ചത്. തന്റെ അതിഥിയായ ഗാന്ധിയുടെ സൌകര്യങ്ങൾ കണ്ടറിഞ്ഞ് അതനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ ഗോഖലയെ ചിട്ടപ്പെടുത്തി. ഗാന്ധിയുടെ സ്വാശ്രയശീലവും ലഘുജീവിതവും ദിനചര്യയിലുള്ള ചിട്ടയും ഗോഖലയ്ക്ക് വളരെ ഇഷ്ടമായി. ഒരു വിരുന്നുകാരന്റെ നിലയിലല്ല, ഒരു സഹോദരന്റെ നിലയിലാണ് അദ്ദേഹം ഗാന്ധിയെ കരുതിയത്. ഗോഖലയുടെ നീതിബോധവും കൃത്യനിഷ്ഠയും സമയദീക്ഷയും ഗാന്ധിയെ അത്യധികം ആകർഷിച്ചു. തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഗാന്ധി ഗോഖലയോട് തുറന്നു പറഞ്ഞിരുന്നു. യാത്ര ചെയ്യുന്നതിന് ഒരു കുതിരവണ്ടിയാണ് ഗോഖലെ ഉപയോഗിച്ചിരുന്നത്. മോട്ടോർ കാർ അന്നത്ര നടപ്പുണ്ടായിരുന്നില്ല. കുതിരവണ്ടി ഒരു അനാവശ്യ ചെലവല്ലേ? പട്ടണത്തിൽ സഞ്ചരിക്കുന്നതിന് ട്രാം വണ്ടി ഉപയോഗിച്ചാൽ പോരെ എന്ന് ഗാന്ധി ഗോഖലയോട് ചോദിച്ചു. അതിന് ഗോഖലയുടെ ഉത്തരം ഇതായിരുന്നു: നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ ചോദ്യം കൊണ്ട് അറിയേണ്ടത്. കേന്ദ്ര നിയമസഭയിലെ ഒരംഗമെന്ന നിലയിൽ എനിക്ക് ഒരു ഉയർന്ന ജീവിത നിലവാരവും അന്തസ്സും പാലിക്കേണ്ടതുണ്ട്. നിങ്ങളെപ്പോലെ ട്രാം വണ്ടിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. നിയമസഭയിൽ നിന്ന് കിട്ടുന്ന അലവൻസ് എന്റെ സുഖസൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നയിക്കുന്ന ലഘുജീവിതം എന്നെ അത്യധികം ആകർഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ജീവിതം നയിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് പറ്റുകയില്ല. ഇത് കേട്ടപ്പോൾ ഗാന്ധിക്ക് യാതൊരു മറുപടിയും പറയുവാനുണ്ടായിരുന്നില്ല. മറ്റൊരു സംശയം കൂടി ഗാന്ധിയുടെ മനസ്സിലുദിച്ചു. അതിനെപ്പറ്റിയും ഗാന്ധി ഗോഖലയോട് ചോദിച്ചു: താങ്കൾ യാതൊരു വ്യായാമവും എടുക്കുന്നില്ലല്ലോ. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അതിന് സമയം കിട്ടില്ലെന്നാണോ പറയുന്നത്? അതിന് ഗോഖലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഗാന്ധി, വാസ്തവം ഇതാണ്. എപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടുക? എന്റെ ജോലികൾ നിങ്ങൾ കാണുന്നില്ലേ? ഗോഖലയുടെ ഈ ഉത്തരം ഗാന്ധിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഏത് പ്രവൃത്തി ഉണ്ടായിരുന്നാലും ആരോഗ്യം നിലനിർത്തുന്നതിന് വ്യായാമത്തിനുള്ള സമയം കണ്ടേ കഴിയൂ എന്ന അഭിപ്രായമാണ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് തമിഴ് ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടൻ ശിവാജി ഗണേശന്റെ ചരമദിനമാണ്. വളരെ വ്യത്യസ്തമായ അഭിനയശൈലിക്ക് ഉടമയായ അദ്ദേഹം പ്രേക്ഷകർക്ക് ഐതിഹാസിക നടൻ എന്ന രീതിയിൽ പ്രിയങ്കരനായിരുന്നു. 1959 ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് നടന്ന ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1952 പരാശക്തി എന്ന ചിത്രമായിരുന്നു ആദ്യ ചിത്രം. ശിവാജി ചക്രവർത്തിയുടെ വേഷങ്ങൾ അഭിനയിച്ച ശേഷമാണ് അദ്ദേഹത്തിന് പേരിനു മുമ്പിൽ ശിവാജി എന്ന പേര് ചേർക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും തന്റെ അഭിനയ പാടവം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരവ് സമർപ്പിച്ചുകൊണ്ട് ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജയുടെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയ ഗാനം കേൾക്കാം.

0: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
0: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ചരിത്രത്തിൽ ഇന്ന് 2022 ജൂലൈ 21 ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15th രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗ പ്രതിനിധിയാണ് ഒഡീഷയിലെ സന്താൾ വിഭാഗത്തിൽ നിന്നുമുള്ള അവർ. പ്രതിഭ പാട്ടീലിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ഇവർ. പദവിയിലെത്തുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന ബഹുമതിയും ഇവർക്ക് സ്വന്തമായി. തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം 2022 ജൂലൈ 25 അവർ ഔദ്യോഗികമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 1954 ജൂലൈ 21 ഇന്തോ ചൈനയിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ജനീവ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ നടന്ന 1st ഇന്തോ ചൈന യുദ്ധം അവസാനിപ്പിച്ചത് ഈ കരാറാണ്. ഈ കരാർ പ്രകാരം വിയറ്റ്നാമിനെ താൽക്കാലികമായി വടക്കൻ വിയറ്റ്നാം, തെക്കൻ വിയറ്റ്നാം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. വടക്കൻ അക്ഷാംശം 17th സമാന്തര രേഖയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ താൽക്കാലിക അതിർത്തിയായി നിശ്ചയിച്ചത്. വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രഞ്ച് സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റത്തിന് ഈ കരാർ വഴിയൊരുക്കി. ഭാവിയിൽ ഒരൊറ്റ രാജ്യം രൂപീകരിക്കുന്നതിനായി 1956 പൊതു തിരഞ്ഞെടുപ്പ് നടത്താൻ കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ തെക്കൻ വിയറ്റ്നാമും അമേരിക്കയും ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു. 1983 ജൂലൈ 21 ഭൂമിയുടെ ചരിത്രത്തിൽ പ്രകൃതിയാ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായ -89.2°C രേഖപ്പെടുത്തിയത്. അന്റാർട്ടിക്കയിലെ സോവിയറ്റ് യൂണിയന്റെ ഗവേഷണ കേന്ദ്രമായ വോസ്റ്റോക്ക് സ്റ്റേഷനിലാണ് ഈ അതിശൈത്യം അളന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3,488 m ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വോസ്റ്റോക്ക് സ്റ്റേഷൻ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ടതും കഠിനവുമായ കാലാവസ്ഥയുള്ള പ്രദേശമാണ്. ദിവസങ്ങളോളം നീണ്ടുനിന്ന സൂര്യന്റെ അസാന്നിധ്യവും കാറ്റില്ലാത്ത അവസ്ഥയും തെളിഞ്ഞ ആകാശവും ചേർന്ന് അവിടുത്തെ അന്തരീക്ഷത്തെ അതിവേഗം തണുപ്പിച്ചു. മനുഷ്യന് പ്രത്യേക സജ്ജീകരണങ്ങളില്ലാതെ സെക്കൻഡുകൾ പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. ശ്വസിക്കുന്ന വായു പോലും ശ്വാസകോശത്തെ തകർക്കാൻ തക്ക തണുപ്പുള്ളതായിരുന്നു. പിന്നീട് ഉപഗ്രഹങ്ങൾ വഴി ഇതിലും കുറഞ്ഞ താപനിലകൾ അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഭൂമിയിലെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരിട്ട് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ ഔദ്യോഗിക റെക്കോർഡിനും വോസ്റ്റോക്ക് സ്റ്റേഷന്റേതാണ്. ഡിസ്നി ക്ലാസിക് സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച വിഖ്യാത അമേരിക്കൻ സംഗീത സംവിധായകൻ അലൻ മെൻകൻ ജനിച്ചത് 1949 ജൂലൈ 21. ദി ലിറ്റിൽ മെർമെയ്ഡ്, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്, അലാഡിൻ, പൊക്കഹോണ്ടസ്, ടാങ്കിൾസ് തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഇദ്ദേഹമാണ്. വിനോദരംഗത്തെ ഏറ്റവും വലിയ 4 പുരസ്കാരങ്ങളായ എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി എന്നിവയെല്ലാം നേടിയ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അലൻ മെൻകൻ. അലാഡിനിലെ എ ഹോൾ ന്യൂ വേൾഡ്, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റിലെ ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് തുടങ്ങിയവ ലോക പ്രശസ്തമായ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ചരിത്രത്തിൽ ഇന്ന് റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: തൊഴിൽ ദർശനം.
1: ഡൽഹിയിലുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ഒഴിവ് 21. മലയാളം 1, മറാത്തി 1, കന്നഡ 1, ഗുജറാത്തി 1, ഒഡിയ 1, തെലുങ്ക് 1, ബോഡോ 1, ഡോഗ്രി 1, കശ്മീരി 1, കൊങ്കണി 1, മണിപ്പൂരി 1, നേപ്പാളി 1, സംസ്കൃതം 1, സിന്ധി 1, സന്താലി 1, ഹിന്ദി 1, ബംഗ്ല 1, പഞ്ചാബി 1, ഇംഗ്ലീഷ് 2. യോഗ്യത: ബിരുദവും പബ്ലിഷിംഗ് സ്ഥാപനത്തിലെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടാവണം. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് എഡിറ്റർ ഒഴിവ് ഇംഗ്ലീഷ് 4. യോഗ്യത: ബിരുദവും 3 മുതൽ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. കൂടാതെ എഡിറ്റോറിയൽ അസിസ്റ്റന്റിന്റെ കോമിക്സ്, ഗ്രാഫിക് ബുക്സ്, കോഫി ടേബിൾ ബുക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ ഒരൊഴിവ് കൂടിയുണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷ തപാലിൽ അയക്കണം. വിലാസം: ഡയറക്ടർ A&E നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ, നെഹ്റു ഭവൻ 5, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ, ഫേസ് 2, വസന്ത് കുഞ്ച്, ന്യൂഡൽഹി 11000. വിലാസം ഒരിക്കൽ കൂടി: ഡയറക്ടർ A&E നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ, നെഹ്റു ഭവൻ 5, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ, ഫേസ് 2, വസന്ത് കുഞ്ച്, ന്യൂഡൽഹി 11000. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nbtindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.nbtindia.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 22. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനങ്ങളുമായി സംയോജിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്കായി സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. 40 ഒഴിവുണ്ട്. ഏജൻസി ബിസിനസ് മാനേജർ ഒഴിവ് 15. യോഗ്യത: ബിരുദം. പ്രായം 25-40 വയസ്സിനും ഇടയിൽ. ടീം ലീഡർ ഒഴിവ് 25. യോഗ്യത: 10ാം ക്ലാസ് +2. പ്രായം 25-45 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകൾ: സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് 1 മുതൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, ഗ്രാഫിക് ഡിസൈൻ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, ഓട്ടോകാഡ് ഡിസൈനർ സിവിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, HR റിക്രൂട്ടർ ട്രെയിനി 3 വർഷത്തെ പ്രവൃത്തി പരിചയം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ഒഴിവുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജോ NCSC.SCSTTVM എന്ന ഇൻസ്റ്റഗ്രാം പേജോ സന്ദർശിക്കുക. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ജൂലൈ 22 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം. സ്ഥലം: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/STs ബിഹൈൻഡ് ഗവൺമെന്റ് മ്യൂസിക് കോളേജ്, തൈക്കാട്, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/STs ബിഹൈൻഡ് ഗവൺമെന്റ് മ്യൂസിക് കോളേജ്, തൈക്കാട്, തിരുവനന്തപുരം. ഇമെയിൽ SREO.CGCKER@NIC.IN. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: SREO.CGCKER@NIC.IN. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-23-3113. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0471-23-3113.
0: തൊഴിൽ ദർശനം.
2: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി യേശുദാസും രാധിക തിലകും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ആഘോഷം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: അല്ല നാമികേ, ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബേബിച്ച് ചീങ്കങ്ങാധരേട്ടനും പറഞ്ഞതിലും അല്പം കാര്യമില്ലാതില്ല. അനാമികയ്ക്ക് അനാമികയുടേതായ ശരികളും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു തൻ്റെടവുമൊക്കെയുണ്ട്. പക്ഷെ ഒരു വലിയ സ്ഥാപനമെന്ന് പറയുമ്പോൾ അതുമാത്രം മതിയോ? കൃത്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായാലേ പറ്റൂ.
1: അതെനിക്കറിയാം ഫാദർ, ഞാനൊന്നും വഴക്കിട്ട് വാങ്ങാൻ ശ്രമിച്ചില്ലല്ലോ. ഒരാളെ ചെറുതാക്കി കാണിക്കാനും മറ്റൊരാളെ വലുതാക്കാനും ഒന്നും എനിക്കാവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ.
0: അങ്ങനെ ഒന്നും ആരും മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അനാമികേ. വ്യക്തികളല്ലോ സ്ഥാപനമല്ലേ പ്രധാനം. അത് ആര് നടത്തിയാലും നന്നായി വരണമെന്നല്ലേ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ നമ്മളും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും.
1: തെറ്റെന്ന് തോന്നുന്ന കാര്യം പറയരുതെന്നാണോ ഫാദർ പറയുന്നത്? അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചതും ഏത് വിധേനയും ശരികേടുകളെ തുറന്നു കാട്ടാനാണ്. ഞാൻ പേനയെടുത്തതും ഈ സമൂഹത്തിന്റെ കണ്ണാടിയാവാനാണ്.
0: അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അഭിരാമി തെറ്റു ചെയ്യുകയാണെങ്കിൽ അതെതിർക്കാൻ ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാവും. പക്ഷെ അതിനുള്ള സാവകാശം നാം ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? ഒന്നാമതേ പുതിയ സാഹചര്യവും ചുറ്റുപാടും ഒന്ന് ഇണങ്ങി വരാൻ നമ്മൾ സഹകരിക്കണ്ടേ?
2: ആഹാ, രാവിലത്തെ ചർച്ച ഇവിടെ തന്നെയാണോ? ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി പുതിയ പ്രോജക്റ്റിന്റെ ഫയലുകൾ നോക്കുകയാണെന്ന്. എപ്പോഴത്തെയും പോലെ അഭിരാമി ചേച്ചിയെ കുറ്റം പറയുകയാണോ അനുചേച്ചി?
1: നീ എപ്പോഴും അവളുടെ ആളാവാൻ നോക്കണ്ട കുട്ടപ്പായി. നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. കുട്ടപ്പായും ഫാദറും ഒക്കെ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു സിസ്റ്റത്തിന് മുന്നിലും എനിക്ക് വഴങ്ങാൻ പറ്റില്ല. ഇവിടെയുള്ള പല കീഴ്വഴക്കങ്ങളും വ്യക്തികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ ചിന്തകളും എന്റെ വ്യക്തിത്വവുമാണ് എനിക്ക് വലുത്. ഈ സ്ഥാപനത്തിന്റെ പഴയ ചിന്താഗതികൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. എന്തായാലും നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ നടക്കട്ടെ, ഞാൻ പോന്നു.
2: ചേച്ചി പോകല്ലേ, ഒന്ന് നിന്നേ.
0: തടയേണ്ട കുട്ടപ്പായി. അനാമിക ഒന്ന് ശാന്തമാവട്ടെ. കാര്യങ്ങളുടെ വ്യക്തത താനേ ആ കുട്ടിക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: അല്ല, കൗണ്ടർ എവിടെ? അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സ്കൂളിന്റെ നവീകരണത്തിന്റെ കാര്യം പറയാൻ വരുമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഗംഗാധരേട്ടാ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ?
4: ഇല്ലല്ലോ അഭിരാമി, മതിലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, പക്ഷേ മറ്റൊന്നും സൂചിപ്പിച്ചില്ല. കുട്ടപ്പായിക്ക് അറിയാമായിരിക്കും. അല്ല, ബേബി ഇതുവരെ വന്നില്ലേ? അവൾ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ.
5: നേരത്തെ തന്നെ വന്നല്ലോ, പിന്നെന്താണ് ഗംഗാരേട്ട?
4: അല്ല, അങ്ങനെ പതിവില്ലാത്തതുകൊണ്ട് അന്വേഷിച്ചതാ ബേബി.
5: അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനല്ലേ ഗംഗാരേട്ടന് നേരമുള്ളൂ.
3: എന്താ ബേബി ഇത്? ഗംഗാധരേട്ടനൊരു തമാശ പറഞ്ഞല്ലേ. ഗംഗാധരേട്ടൻ അല്ലെങ്കിലും ബേബി അങ്ങനെ കുറ്റം പറയോ? അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്തിനാ ഇങ്ങനെ വ്യക്തിപരമായി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുമ്പോൾ ചർച്ചയാകേണ്ടത് ഉത്തരവാദിത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളും ഒക്കെയല്ലേ. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടോ?
4: അത്രയേ ഉള്ളൂ. എന്നാലും എന്റെ ബേബി.
5: ഓ, ഒരബദ്ധം ആർക്കും പറ്റും.
4: അതെ, പറ്റിയെന്ന് പറഞ്ഞാൽ മതി, അബദ്ധമാവുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം.
5: ദേ ഗംഗാരേട്ട, എന്നെ കൊണ്ട് പറയിക്കണ്ട.
3: ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും തൽക്കാലം നമുക്കിത് നിർത്താം. അല്ല, ബേബി കുട്ടപ്പായിയെ കണ്ടോ? കൗണ്ടറിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല, അവനറിയാതിരിക്കില്ലല്ലോ.
4: ദേ കുട്ടപ്പായി വന്നല്ലോ.
2: എന്താ ഗംഗാരേട്ടാ, എന്നെ അന്വേഷിച്ചോ?
4: അല്ല, കൗണ്ടറെ പറ്റി വിവരമൊന്നുമില്ലെന്ന് അനാമിക പറയുമായിരുന്നു, നിനക്കറിയാമായിരിക്കുമല്ലോ.
2: അയ്യോ, ഞാനത് പറയാൻ മറന്നു. മധുരയിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും കർമ്മമേഖല അവിടെ വ്യാപിപ്പിക്കും.

0: പ്പിക്കുവാൻ ആലോചിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. എന്തായാലും കുറച്ചു നാളത്തേക്കുള്ളൊരു മാറി നിൽക്കൽ വേണമെന്നും പറഞ്ഞു. എല്ലാവരെയും കണ്ട് യാത്ര പറയാനുള്ള സാവകാശമില്ലത്രേ. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നലെ അഭിരാമി ചേച്ചിയെ കാണാൻ വന്നിരുന്നു. ചേച്ചി അപ്പോൾ ട്രസ്റ്റിൻ്റെ എന്തോ കാര്യത്തിന് പുറത്തു പോയിരുന്നു.
1: ഓ അതെയോ, ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോയതാ. അത് സാരില്ല, എന്നെ വന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ എന്താ നിർബന്ധം? കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന കാര്യം, അതിലൊരു തർക്കമേ ഇല്ല. അല്ലെങ്കിലും കൗണ്ടർ ചെയ്ത സഹായങ്ങൾ മറക്കാനാകില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. കൗണ്ടർ എത്ര ഹൃദ്യമായാണ് നമ്മോട് ഇഴുകിച്ചേർന്നത്. വേറിട്ട സംസ്കാരം, ഭാഷ, പദവി ഒന്നും മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒഴിവ് കഴിവുകളല്ല.
2: സത്യം, ഒരിക്കലും പണത്തിൻ്റെയോ പദവിയുടെയോ അഹങ്കാരം ആരോടും കാണിക്കാത്ത മനുഷ്യൻ. തന്നോടൊപ്പമുള്ളവരെ ചേർത്തു പിടിച്ചയാൾ. ഒരാളെയും താഴ്ത്തിക്കെട്ടി പറയുന്നത് കേട്ടിട്ടില്ല, പുകഴ്ത്തി സന്തോഷിപ്പിക്കുന്നതും കണ്ടിട്ടില്ല. അല്ല, ഇത് രണ്ടും ദോഷമാണല്ലോ.
3: ഷോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഞാൻ സ്കൂളിലോട്ടൊന്ന് ചെല്ലട്ടെ.
1: ഡ്യൂട്ടി ഫസ്റ്റ്.
4: അനാമിക, ഈ വിപ്ലവ സ്വഭാവവും പറയേണ്ടത് പറയാനുള്ള ആർജവവുമൊക്കെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിലും ഒരു വലിയ സ്ഥാപനത്തിലേക്കുമൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്ത് നമ്മൾ വ്യക്തികൾക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിലനിൽപ്പിനു പോലും ചിലപ്പോൾ വലിയ പ്രസക്തിയൊന്നും കാണില്ല.
5: അതിനൊരു മറുപുറവില്ലേ മാർഗരറ്റ്? നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് സ്ഥാപനം, എന്ത് സിസ്റ്റം? വ്യക്തികളുടെ കൂട്ടായ്മയല്ലേ ഈ സ്ഥാപനം.
4: ഒരു വാദത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നാളെ നമ്മൾ ആരും ഇവിടെ കാണില്ല. ഞാനോ അനാമികയോ അഭിരാമിയോ ബേബിയോ ഒന്നും നാളെ ഈ കസേരകളിൽ ഉണ്ടാകില്ല. പക്ഷേ ഈ സ്ഥാപനം, ഈ സ്കൂൾ, ഈ ഓഫീസ്, അത് ഇവിടെ തന്നെ ഉണ്ടാകും. തലമുറകളായി അത് നിലനിൽക്കും.
0: ഇവിടെ ഒന്നും പറയാൻ ഞാനാളല്ല. ഇതുവഴി ചായയും കൊണ്ടുവന്നവൻ എന്തിനാ വലിയ വർത്തമാനം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാലും കുട്ടപ്പായി പറയാനുള്ളത് പറയും. അനുചേച്ചി, മാർഗരറ്റ് മാഡം പറഞ്ഞത് എത്ര ശരിയാണ്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭിന്നതകൾ സ്വാഭാവികമാണ്.
4: സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അഭിരാമി നല്ലത് ചെയ്താലും അനാമിക നല്ലത് ചെയ്താലും അത് സ്ഥാപനത്തിന് ഗുണമേ ഉണ്ടാക്കൂ.
5: ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലേ. ഞാൻ എത്ര കാലമായി നിങ്ങളോടൊപ്പം ഉള്ളതാണ്. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എൻ്റേതും കൂടിയല്ലായിരുന്നോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റേതുകൂടിയായിരുന്നല്ലോ. എന്നിട്ടും എന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനായില്ല. അപ്പൊ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയെന്നല്ലേ അതിന്റെ അർത്ഥം?
0: അല്ല അനുചേച്ചി, എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക. അങ്ങനെ എല്ലാവരെ കൊണ്ടും നമുക്ക് നല്ലത് പറയിക്കാൻ പറ്റുമോ?
4: കുട്ടപ്പായി പറഞ്ഞതാണ് കാര്യം. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാൻ നോക്കിയാൽ നമ്മൾ ഈ ചായയിൽ ചേർക്കുന്ന പഞ്ചസാര പോലെ ആയി പോകും. ചായക്ക് മധുരം ഉണ്ടാവുമ്പോൾ എല്ലാവരും പറയും നല്ല ചായയാണ് എന്ന്. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് അവസാനം ആരും പഞ്ചസാരയെ ഓർക്കാറില്ലല്ലോ. നല്ല ചായ എന്നേ പറയൂ. നമ്മളും ഈ സ്ഥാപനവുമൊക്കെ അതേപോലെ അനാമിക. പേരും പെരുമയുമൊക്കെ ആ ചായക്കിരിക്കട്ടെന്നേ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
9: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
11: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
12: നമസ്തേ, അനന്തപുരിയിൽ ഇനി
11: തീർത്ഥാടനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന, സംഗീതം

0: അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവിസ്ക ദാവ്കോവയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രിം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഡെങ്കിപ്പനി തടയുന്നതിന് തക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. തൃപ്പുണിത്തുറ കുരിയിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 1 ആഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. കോഴിക്കോട് പുതിയ നിരത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചു. എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണൻ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാക്കിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂക്കുപാലം നിലവിൽ വന്നത് എവിടെയാണ്? ഒറ്റത്തൂൺ തൂക്കുപാലമാണ് ഇത്. ഇത് നിലവിൽ വന്നത് തായ്വാനിലാണ്. തായ്വാനിലെ തംസുയി നദിക്ക് കുറുകെ 920 മീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന് ദാൻജിയാങ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. നടുവിൽ 200 മീറ്റർ ഉയരമുള്ള വൈ ആകൃതിയിലുള്ള ഒരൊറ്റ ടവർ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം അസിമെട്രിക് ഡിസൈനിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാലമാണ്. അപ്പോൾ ഇനി ഓർമ്മിച്ചു വെച്ചോളൂ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം നിലവിൽ വന്നത് തായ്വാനിലാണ്.

രസമോ മതമോ എന്റെ മനസ്സിൽ മണിയറയിൽ നീ ജ്വലന ജാഗര ചലനം എന്റെ പ്രണയ വികാരത്തിൽ.

0: തീരം തേടുന്ന തിര എന്ന ചിത്രത്തിനായി യേശുദാസും അമ്പിളിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കോഴിശ്ശേരി ബലരാമൻ, സംഗീതം ശ്യാം.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
5: വി എസ് അച്യുതാനന്ദൻ. കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടമായ അദ്ദേഹത്തിന് ജീവിത പ്രതിസന്ധികൾ കാരണം തന്റെ പഠനം തുടരാൻ കഴിഞ്ഞില്ല. ഒരു കയർ ഫാക്ടറിയിൽ ജോലി തുടങ്ങിയ അദ്ദേഹം ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിന് തുടക്കമായി. 1930 തിരുവിതാംകൂറിൽ നടന്നിരുന്ന സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം എന്നീ അവകാശ പോരാട്ടങ്ങൾ വി എസിൽ സാമൂഹ്യനീതിയുടെ ആശയങ്ങൾ വിതച്ചു. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ സജീവ പങ്കുവഹിച്ച അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും 5 ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1967 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ നടന്ന പ്രക്ഷോഭത്തിൽ നേതൃത്വം

0: നിരയിൽ വി എസ് ആയിരുന്നു. 1975 മുതൽ 77 വരെ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം ജയിലിലാവുകയും അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ച അദ്ദേഹം മൂന്നാറിലെ കയ്യേറ്റ വിരുദ്ധ സമരം പോലുള്ള സാമൂഹിക പരിസ്ഥിതി നീതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം 2011 മുതൽ 2016 വരെ അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2016 ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി. തന്റെ ജീവിതം തുറന്നുകാട്ടുന്ന സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ എഴുതിയ അദ്ദേഹം കേരള വികസന സങ്കല്പങ്ങൾ, സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 21 തന്റെ 101 വയസ്സിൽ VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് VS അച്യുതാനന്ദന്റെ ശബ്ദം കേൾക്കാം.
1: പുന്നപ്ര വില്ലേജിൽ പുഞ്ചപ്പാടത്തിനടുത്താണ് താമസിച്ചിരുന്നത്. പുഞ്ചപ്പാടത്തിൻ്റെ അരിക് പ്രദേശത്തുള്ള പുറമ്പോക്ക് പ്രദേശം എൻ്റെ അച്ഛൻ നികത്തി അവിടെ തൈകളെല്ലാം തന്നെ വെച്ച് ആ പുരയിടത്തിൽ തന്നെ ഒരു വീടും വെച്ച് ആണ് താമസം. അങ്ങനെ കഴിഞ്ഞു വരവേ അദ്ദേഹത്തിന് ഞങ്ങൾ 4 മക്കളുണ്ടായി. അതിൽ രണ്ടാമനാണ് ഞാൻ. അടുത്ത് തന്നെയുള്ള സ്കൂളിൽ എന്നെ ചേർത്തു. വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു അത്യാഹിതം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് മസൂരി പിടിപെടപ്പെട്ടിട്ട് ആ മസൂരി ചികിത്സയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരണപ്പെട്ടുപോയി. ഏതാണ്ട് എനിക്കൊരു 4.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. ഒരു 5.5 വയസ്സായപ്പോഴേക്ക് പിന്നെ 5.5 ഒരു 6 കാണും എന്നെയും എൻ്റെ അനിയൻ പുരുഷോത്തമൻ എന്ന് പറയുന്ന പയ്യനെയും കൂടെ കൊണ്ടുപോയി പനേക്കുളങ്ങര സ്കൂളെന്ന് പറയുന്ന ലോവർ പ്രൈമറി സ്കൂളിൽ ചേർക്കുന്നു. അവിടെ 3 ക്ലാസ് വരെയുള്ളൂ. ഞാൻ 2 അനിയൻ 1 ചേർത്തു. അന്ന് അച്ഛൻ പിന്നെ ഒരു ഹൈവേയുടെ സമീപം ഒരു ചെറിയ പലചരക്ക് കച്ചവടം നടത്തിയിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജൗളിക്കട തുണി കച്ചവടം നടത്തിയിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. വിദ്യാഭ്യാസത്തിനും പിന്നെ ഞങ്ങളുടെ കുടുംബച്ചെലവിനും എല്ലാം തന്നെ ഈ 2 സോഴ്സസ്, ജ്യേഷ്ഠൻ്റെ കടയിൽ നിന്നും അച്ഛൻ്റെ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അന്ന് ഒരുമാതിരി കഴിഞ്ഞു പോരുകയാണുണ്ടായിരുന്നു.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് VS അച്യുതാനന്ദന്റെ ശബ്ദം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ഈ KK ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തൂറ്റി
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
8: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
8: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി കൊച്ചവ പൌലോ അയ്യപ്പ കൊയ്ലോ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. കേരള കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2025 ഡിസംബർ 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട തൊഴിലാളി, കുടുംബസാന്ത്വന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർ സെപ്റ്റംബർ 30 മുൻപ് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് തുടർന്ന് എല്ലാ മാസവും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്താം. കിടപ്പ് രോഗികൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, വയോജനങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ എന്നിവർ അക്കാര്യം അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കണം. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്ന് 2025 ഡിസംബർ 31 വരെ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റുകൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഇന്നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടാകുന്ന ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഇന്നു മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. അതിന് ഓൺലൈനായി www.sec.kerala.gov.in വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.sec.kerala.gov.in. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
6: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
5: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: മൻ കി ബാത്,
9: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
8: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
9: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
8: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
9: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
8: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
9: തുടർന്ന് മലയാള പരിഭാഷ.
8: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
10: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കേളി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഭരതൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210.

0: ദീപം ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: മാസ്റ്റർ ചിന്താധീനായിരിക്കുകയാണോ, അതോ എല്ലാം വിസ്മരിച്ചിരിക്കുകയാണോ? ദിവസങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അയാൾ അറിഞ്ഞില്ല. ഒരു ദിവസം അയാൾ രാധയെ വിളിച്ചു. എന്താ അച്ഛാ, കുറച്ച് ചൂടുവെള്ളം താ. അവൾ അത് കൊണ്ടുവന്നു കൊടുത്തു. അത് ഊതി ഊതി കുടിക്കുന്നതിനിടയിൽ അയാൾ മകളെ ഉറ്റുനോക്കുകയും ചെയ്തു. രാധേ, എന്താ അച്ഛാ, അച്ഛൻ ചത്താൽ നീ എന്തു ചെയ്യും? അവൾ ഉത്തരം പറഞ്ഞില്ല. പറയേ, എന്തു ചെയ്യും? ഞാനും ചാവും, രാധ ഗദ്ഗദത്തോടെ പറഞ്ഞു. അത് നന്ന്. പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, മാനവും മര്യാദയുമായി ജീവിക്കണമെന്ന് വിചാരിക്കേണ്ട. പാപത്തെപ്പറ്റിയും പുണ്യത്തെപ്പറ്റിയും ഞാൻ നിങ്ങൾക്കെമ്പാടും വിഡ്ഢിത്തം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മറക്കണം, അതൊക്കെ നുണയാണ്. കക്കാം, ആരും കണ്ടുപിടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. നുണ പറയാം, ആ നുണ പൊളിയരുത്. നിനക്ക് തോന്നിയതൊക്കെ ചെയ്യാം, പക്ഷേ നിന്നെ പിടികിട്ടരുത്. മനസ്സിലാവുന്നുണ്ടോ? രാധ തേങ്ങി തേങ്ങി കരഞ്ഞു നടാടെ. മാസ്റ്റർ പാത്രം ഒരിടത്ത് വെച്ച് ചുരുണ്ടുകിടന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം അയാൾ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റില്ല. ഉച്ചയായപ്പോൾ രാധ ചെന്ന് കുലുക്കി വിളിച്ചു നോക്കി. ദേഹം വെറുങ്ങലിച്ചിരിക്കുന്നു. രാധ വാവിട്ട് കരഞ്ഞു. രാധ മാത്രം. മാധവിയമ്മ മരവിച്ചിരുന്നു. ഭർത്താവിൻ്റെ ശവമെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ തറയ്ക്കുന്ന കണ്ണുകളോടെ അത് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം കെട്ടുവീണു. അപസ്മാര രോഗം ആ സ്ത്രീക്ക് അന്ന് അനുഗ്രഹമായി. കൂട്ടിക്കെട്ടറ്റ് ആ കതിർക്കുലയിലെ കതിരുകൾ എപ്പോഴും ഊർന്നു വീഴാം. വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും ശ്രദ്ധിച്ചില്ല. എന്തിന് ശ്രദ്ധിക്കുന്നു? ആ കുടുംബത്തേക്ക് ആരും കയറിയില്ല. ആ കുടുംബത്തുള്ളവർ എങ്ങോട്ടും പോയതുമില്ല. പുറമേ നിന്നു വരുന്ന ഒരേ ഒരു ജീവി കുഞ്ഞിരാമനാണ്. മൂകമായ ആ അന്തരീക്ഷത്തിലേക്ക് ഒരു ചെറുമൂളൽ പോലെ അവൻ കടന്നുവരും, വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യും. മൂങ്ങകളുടെ ഭാഷയായിരുന്നു അവിടെയുള്ളവർ ഉപയോഗിച്ചത്. ഒരു ചോദ്യം, ഒരു നിഷേധം. വാക്കുകൾ ഉച്ചരിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. ആ കുടുംബബന്ധം കൂടുതൽ അയഞ്ഞു വരികയാണ്. വിശ്വത്തിൻ്റെ യാത്രകൾ അധികമധികം നീണ്ടു. ഒരു ദിവസം രാവിലെ രാധ കൊടുത്ത തട്ടും തരിയുമില്ലാത്ത കഞ്ഞിവെള്ളം കുടിച്ച് മുഖത്തൊക്കെ വിയർപ്പ് പൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്ലാൻ തോന്നി. ഇറങ്ങി നടന്നു. പാലത്തിനക്കരെയുള്ള വെള്ളച്ചാലിനടുക്കെ നിന്നില്ല. ആ ചിരകാല സുഹൃത്തിൻ്റെ നേരെ ഒന്ന് കണ്ണയക്കുക മാത്രം ചെയ്തിട്ട് കാലുകൾ നീട്ടി നീട്ടിവെച്ചു. അവൻ കുന്നിലേക്ക് കയറി. മുകളിലെത്തിയപ്പോൾ കിതപ്പുകൊണ്ട് നിൽക്കേണ്ടി വന്നു. ഒരു നിമിഷം അവൻ അപ്പുറത്തിറങ്ങുകയായി. ചുറ്റുപാടുമുള്ള പ്രപഞ്ചം അവനോട് വരൂ, ഓടിവരൂ എന്നു പറയുന്നത് പോലെ തോന്നി.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: നമസ്തേ, അനന്തപുരി തുടരുന്നു.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: പ്രിയ ശ്രോതാക്കൾക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഉത്സവകാലങ്ങളിലും അല്ലാതെയുമുള്ള പല വിശേഷ അവസരങ്ങളിലും ഗാനമേള എന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ പല സിനിമകളിലും കഥയ്ക്ക് അനുയോജ്യമായ സന്ദർഭങ്ങളിൽ സ്റ്റേജിൽ ഗായകർ പാടുന്ന ചിത്രീകരണ രംഗങ്ങൾ നമ്മൾ കാണാറുമുണ്ട്. ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ സ്റ്റേജിൽ ഗായകർ പാടി അവതരിപ്പിച്ച ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലിനി സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. പാടിയത് യേശുദാസും ചിത്രയും.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്നീ പരിപാടിയിൽ യോഗയും ആസ്മയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: കേവലം ഒരു തത്വചിന്ത എന്നതിലുപരി യോഗ ശരീരത്തെ പൂർണ്ണമായും രോഗരഹിതമാക്കുന്നു. ശരീരവും മനസ്സും ഒരുമിച്ച് സന്തുലനാവസ്ഥയിൽ കഴിയുക എന്നത് അരോഗാവസ്ഥയും അതിലേറെ

0: പ്രയാസകരമായ ഒന്നുമാണ്. എന്തെന്നാൽ ഇവ രണ്ടും പരസ്പരം ആഴത്തിൽ ബന്ധിതമാണ്. ഒന്നിനെ ബാധിക്കുന്ന വ്യതിയാനം ക്രമേണ മറ്റൊന്നിലും നിഴലിക്കാം. ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് രോഗങ്ങൾ രൂപപ്പെടാം. അവയിൽ ശരീരവും മനസ്സും ഒരേപോലെ കാരണഭൂതരായേക്കാവുന്ന രോഗങ്ങളെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് അഥവാ ശരീര മാനസിക വ്യാധി എന്ന് വിളിക്കാം. ആസ്മ എന്ന രോഗാവസ്ഥയും ഇത്തരത്തിലാണ് രൂപപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ശ്വാസകോശം എങ്ങനെയാണ് പുറമേയുള്ള വ്യതിയാനങ്ങളോട് പ്രതികരിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ആസ്മ രോഗമുള്ളയാളിൽ രോഗത്തിന്റെ കാഠിന്യവും. പുറമേ നിന്നുള്ള സംവേദനങ്ങളായ തണുത്ത അന്തരീക്ഷം, പൊടി, ആയാസം, ആന്തരികമായ സ്ട്രെസ്, ആൻസൈറ്റി, അകാരണ ഭയം, അലർജൻസ് മുതലായവ ശ്വാസകോശത്തിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ വേണ്ട വിധം ശരീരം തന്നെ പ്രതിരോധിക്കുന്നു. ആസ്മ രോഗമുള്ളവരിൽ ഇത്തരം ഘടകങ്ങൾ ശരീരത്തിൽ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ അനിയന്ത്രിത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഭാഗമായി അമിതമായി ഉത്തേജിക്കപ്പെട്ട് പ്രതിരോധ വ്യൂഹം പ്രവർത്തന സജ്ജമായി ഹിസ്റ്റമിൻസ്, ഇന്റർലൂക്കിൻസ് മുതലായ രാസഘടകങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഇതുവഴി ശ്വാസകോശ ഭിത്തി ചുരുങ്ങുകയും മ്യൂക്കോസ് ഉൽപാദനം ശ്വാസകോശ അറകളിൽ കൂടുകയും ചെയ്യുന്നു. ഇത് അനിയന്ത്രിതമായി തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ ശ്വാസകോശ പേശികൾ ചുരുങ്ങുകയും കാലക്രമേണ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. ഇത് ക്രോണിക് ആസ്മയിലോട്ട് നയിക്കുന്നു. ആസ്മ രോഗികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ബുദ്ധിമുട്ട് ശ്വാസം പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ വരിക, ശ്വാസമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളോട് ഭയം രൂപം കൊള്ളുക, പോസ്ചറൽ ഇഷ്യൂസ്, ഹൈപ്പർ വെന്റിലേഷൻ എന്നിവയാണ്. ആസ്മ രോഗികളിൽ ഉണ്ടാകുന്ന ഭയം കാരണം അവർക്ക് ഉറക്കമില്ലായ്മ, അനാവശ്യ ഉത്കണ്ഠ, വിഷാദം എന്നിവയുണ്ടാകുന്നു. ഇത്തരം ക്രോണിക് സ്ട്രെസ് തലച്ചോറിലെ HPA ആക്സിസ് ഉത്തേജിപ്പിച്ച് കോർട്ടിസോൾ, അഡ്രിനാലിൻ മുതലായ സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അവ വീണ്ടും ആസ്മ രോഗം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരു തുടർചക്രം പോലെ പിന്തുടരുന്നു. യോഗയിലൂടെ ആസ്മയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. പ്രധാനമായും ആസ്മ രോഗികളിലെ മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ടുവന്ന് മനഃശക്തി ഉയർത്തിയെടുക്കലാണ് ആദ്യപടിയായി ചെയ്യുക. അടുത്തതായി സങ്കോചിച്ചു പോയ മാംസപേശികളെ വികസിപ്പിച്ച് ശ്വാസകോശത്തിന്റെ വികാസം ഊർജ്ജസ്വലമാക്കുകയാണ് ചെയ്യുക. രോഗിയുടെ അവസ്ഥ അനുസരിച്ച് അനുലോമ വിലോമ, ഭ്രാമരി പ്രാണായാമം എന്നിവ അനുയോജ്യമാണ്. തുടക്കക്കാരിൽ യോഗ ക്ലെൻസിക് ടെക്നിക്സ്, കപാലഭാതിയും ഭസ്ത്രിക പ്രാണായാമവും ശ്വാസകോശത്തിൽ സമ്മർദ്ദം ചെലുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ശീലിക്കേണ്ടതില്ല. ശീതളി, ശീത്കാരി, ചന്ദ്രഭേദി എന്നിങ്ങനെ ശരീരത്തിന് കുളിർമ പകരുന്ന പ്രാണായാമങ്ങളും കരുതലോടെ ശീലിക്കാം. പോസ്ചറൽ കറക്ഷൻ, ചെസ്റ്റ് ആൻഡ് ലങ് എക്സ്പാൻഷൻ സഹായിക്കുന്ന ആസനങ്ങളെല്ലാം വളരെ സാവധാനം കൊടുക്കാവുന്നതാണ്. ഇവയിൽ ഊഷ്ട്രാസനം, ഭുജംഗാസനം, ധനുരാസനം, ത്രികോണാസനം, താലാസനം എന്നിവ അവസ്ഥാനുസരണം വിദഗ്ധ പരിശീലകന്റെ സഹായത്തോടെ നൽകാവുന്നതാണ്. അധികമായി മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന നേതിക്രിയയും അഭികാമ്യമാണ്. ഇതോടൊപ്പം നിശ്ചിത ഇടവേളകളിൽ ചെയ്യുന്ന ശവാസനം, മകരാസനം പോലുള്ളവയും ധ്യാനം, യോഗനിദ്ര പോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സും രോഗിയിലെ രക്തചംക്രമണം ക്രമീകരിക്കാനും ശ്വസനഗതി മെച്ചപ്പെടുത്താനും മുറുകി നിന്ന പേശികളെ സ്വതന്ത്രമാക്കാനും സഹായിക്കുന്നു. ഇതോടൊപ്പം തണുപ്പില്ലാത്തതും ഹൃദ്യവുമായ ഭക്ഷണ രീതിയും ശീലിക്കാം.
1: യോഗയും ആസ്മയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
11: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA

0: 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഗോഡ് ഫാദർ എന്ന ചിത്രത്തിനായി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മൂടുപടം എന്ന ചിത്രത്തിനായി യേശുദാസും പീലിയിലേയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയേഴ്സ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ രവിശങ്കർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എന്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ,
2: നമസ്കാരം.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. പറഞ്ഞു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ.
2: ഞാൻ സിരിമലയെന്നാ സാറ് വിളിക്കുന്ന. പേര് ശൈലജ. സ്വന്തം സ്ഥലം പകൽക്കുറിയിലാണ്. മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാടകവീട്ട് താമസിക്കുന്നു സിരിമല. രാവിലെ നമസ്തേ എൻഡബ്ല്യൂയിലെ സാറിന്റെ കവിതകളെ ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ലളിത ഗാനം സാറിന്റെ ആകാശവാണി കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ പാട്ടുകള് ചെന്തൊരുക്കി തമ്മലിട്ട് ആ പാട്ട് അത് സ്ഥിരം അനന്തപുരി എഫ് എം വെക്കാറുണ്ട് ആ പാട്ട്.
1: അനന്തപുരി എഫ് എം ഞങ്ങൾ മുട്ടായി മേടിച്ചു കൊടുക്കും.
2: സുജാതന്നും സാറും കൂടെ പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാഫല്യത്തിന്റെ
1: പാട്ട്
2: ഭയങ്കര
1: ഇഷ്ടം.
2: സാറിന്റെ ഒരു ലളിതാകാരം രണ്ടുപേരും ഒന്ന് പാടുന്നു.
1: പിന്നെന്താ പാടാലോ.

0: മധുരം രാമനില്ലാതൊരു കീർത്തനമോ.
1: എത്ര എത്ര പാട്ടുകൾ വേണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പാടാം. അപ്പൊ ഇന്ന് വേറൊരു പാട്ട് ഏതാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
2: സാർ, എന്റെ മോളെ കാവേരിയുടെ മോന്റെ ബർത്ത്ഡേ ഈ ജൂലൈ 23-ാം തീയതിയാണ്. രാമായണ മാസത്തിൽ ജനിച്ച മോന് വേണ്ടിയിട്ട് ഭക്ത ഹനുമാനിലെ രാമ രാമ ലോഹാസ് രാമ എന്നുള്ള ഒരു പാട്ട് സാർ പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് ആവശ്യപ്പെടുവാ.

ഈ പാട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മൂന്ന് പ്രത്യേകം ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വിളിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം. ഹലോ, പ്രീഗതിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
0: സാറേ, എന്റെ പേര് രാജേഷ്.
1: രാജേഷ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു?
0: ഡ്രൈവറാണ്.
1: ഓക്കെ ഓക്കെ. ഓട്ടോ അല്ലേ? ചില ഓട്ടോകളിലൊക്കെ നിറച്ചും ഇന്റീരിയറിലൊക്കെ നിറയെ ലൈറ്റ്സും വലിയ ഹെവി സൗണ്ട് സിസ്റ്റം പോലത്തെ സ്പീക്കേഴ്സും ഒക്കെ വെച്ച് ഓട്ടോയിൽ, പ്രത്യേകിച്ചും കേരളത്തിലല്ല പുറത്താണ് അങ്ങനെ കാണാറുണ്ട്, അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരഥി നമുക്ക് ഫ്രണ്ടിലുള്ളപ്പോ അല്ലേ. ഓട്ടോയുടെ പേരെന്താ? ഓട്ടോയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ, നന്നായി. അമ്മയും സുന്ദരിയാ. അവരവർക്ക് എപ്പോഴും ഏറ്റവും സൗന്ദര്യമുള്ളത് അമ്മയാണല്ലോ അല്ലേ. നമ്മൾ കൊച്ചിലേ മുതൽ കാണുന്ന ഒരു സുന്ദരി അമ്മയാ എല്ലാവർക്കും, ഇൻവേരിയബിളി എല്ലാ കുട്ടികൾക്കും അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം? ഹലോ പ്രീഗതിയിലൂടെ. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പാട്ട് ഡെഫിനറ്റ്ലി രാജേഷിനും രാജേഷിന്റെ അമ്മയ്ക്കും ബാക്കി രാജേഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, പിന്നെ ഹലോ പ്രീഗതിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലേ ചെയ്തു തരാം. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: സിനിമ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് പുറമെ ആകാശവാണി ലളിതഗാനങ്ങൾ കേട്ട് പഠിച്ചതുകൊണ്ട് അതിനോട് ഒരുപാട് കമ്പമുണ്ടായിരുന്നു. ആ കമ്പം വളർന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ലളിതഗാനത്തിന് 1-ാം സമ്മാനം വേണമെന്ന അദമ്യമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രൊഫഷണലായിട്ട് ആൽബംസ്, സീരിയൽ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പരസ്യഗാനങ്ങളൊക്കെ നിരവധിയായിട്ട് പാടാൻ പറ്റി. അതിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയായാലും നോൺ ഫിലിമി ആയാലും സംഗീതത്തെ അല്ലെങ്കിൽ നല്ല പാട്ടുകളെ പാടാൻ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
4: ഹലോ.
3: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
4: എന്റെ പേര് പ്രമോദ് എന്നാണ്.
3: ആ, എവിടുന്നാ വിളിക്കുന്നത്?
4: ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ല, ഞാൻ ജോലി സ്ഥലത്താണ്.
3: ഓക്കെ, ജോലി സ്ഥലം പറയാമോ?
4: ഞാൻ ആർമി വർക്ക് ചെയ്യുന്നു.
3: ഓ, അതിന് ഒരു പ്രത്യേക നമസ്കാരം. ഇഷ്ടമുള്ള പാട്ട്?
4: സാർ, നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ

0: നിനച്ചു പോയി, ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. താങ്ക് യു സാർ. പാടുവോ? അപ്പൊ രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം,
1: സംഗീതം കൃത്തന്തികളിൽ പതിഞ്ഞു.

0: പലക സ്വാതിൽ ചാരേ ചിലച്ച നേരം ഒരു മാത്രുപോയി.
1: സന്തോഷം സന്തോഷം. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാം. സാറിനും സാറിന്റെ ഫാമിലിക്കും ഹലോ പ്രീതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസ് സാറിന്റെ ഗന്ധർവ നാദത്തിൽ പിറന്ന എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഈ പാട്ട്.
2: താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: നിലച്ചുപോയി.
1: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
2: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു.
4: സന്തോഷം സാർ.
3: ആരാണ് സംസാരിക്കുന്ന, പേര് പറയൂ.
4: സാർ, ഞാൻ പേയാട് ചന്ദ്രൻ നായരാണ് സാർ. ഒരു കാരുണ്യ പ്രവർത്തകനാണ്.
3: ഓ,
4: അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിന്റെ രക്ഷാധികാരി തന്നെ നമ്മളുടെ ജഗതി ശ്രീകുമാർ സാറാണ് ഇപ്പോഴും.
3: ഓ, അത് ശരി.
4: അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു 42 പേരെ സംരക്ഷിക്കുന്നുണ്ട് സാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ചോദിക്കാനായിട്ടാണ് സാറിനെ, പ്രത്യേകിച്ച് സാറിന്റെ മേഖല പാട്ടാണല്ലോ സാർ.
3: അതെ.
4: അപ്പൊ ഏതായാലും സാറിനെ പറ്റി ധാരാളം കേൾക്കാറുണ്ട്, സാറിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. ഏതായാലും എന്താന്ന് വെച്ചാൽ സാർ ചോദിക്കുന്ന പാട്ട് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് 1000 കണ്ണുമായി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാരെയും ഉദ്ദേശിച്ചാണ് സാർ.
3: ഓ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു കേട്ടോ. സാധാരണ എല്ലാരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പോകും, പാട്ടുകൾ സന്തോഷമായിട്ട് കേൾക്കും. ഇതിപ്പോ ഇതിനകത്ത് ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിനൊരു ഒരു പ്രസക്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിനൊരു വ്യത്യസ്തമായ ആൻസർ ആയി പോയി. ഇത്
4: ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് സാർ, ഒരാളിന് വേണ്ടിയിട്ടല്ല സാർ, ഒത്തിരി പേർ.
3: സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാട്ട് വെച്ചു തരാൻ.

0: ജെറി എം എൽ ദേവ് സാറിന്റെ
1: സർമാരോട്
0: സംഗീത സംവിധാനം ബിജു തിരുമല സാറിന്റെ വരികളിൽ.
1: അതെ അതെ അതെ അതെ, സാറ് പാടിയപ്പോഴും എന്താണെന്നറിയാമോ, ആ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി സാർ.
0: അതാ പാട്ടിന്റെ കമ്പോസേഴ്സിന്റെ ക്രെഡിറ്റ്സ് മാത്രം, നമ്മളൊക്കെ കൊച്ചിലെ മുതൽ കേൾക്കുന്ന പാട്ടല്ലേ, അങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇനിയും ശരിയാവട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അവിടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്.

കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രിയഗീതം തുടരുന്നു.
1: ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഒരു പക്ഷേ അതിന്റെ പീക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിൽ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് റെയിൻ ഡ്രോപ്സ് തുടങ്ങിയ ഒരുപാട് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റിയത്. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു എയ്ഡായിട്ട് ഞാൻ കരുതുന്നു. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആർക്കും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്തരം എക്സ്പീരിയൻസസിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ മനസ്സിലേക്ക് ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയിരുന്നു. ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഏത് തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും അതേ യൗവനത്തോടുകൂടി അതേ ഭംഗിയോടുകൂടി ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനെങ്കിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല പാട്ടുകളെക്കുറിച്ച് അവർ പറയുന്ന പാട്ടുകൾ അവർക്ക് വേണ്ടി ഒരു നാലുപേരെങ്കിലും പാടിക്കൊടുക്കാൻ എന്നും സന്തോഷമേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ആരാ സംസാരിക്കണേ?
2: എന്റെ സതീഷ് എന്നാണ്.
1: ആ, എവിടുന്ന് വിളിക്കുന്നു?
2: ഞാനിവിടെ കോഴിക്കോട് പാപ്പനോട് നടത്താണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലൊരു കുഞ്ഞുവാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ശരിയാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സതീഷ് ജി?
2: ഞാനിപ്പോ നേഴ്സിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടു ദിവസം ഒരു വൺ വീക്ക് ആയിട്ട് വീട്ടിലുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു?
2: ആ, വീട്ടിലെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു.
1: ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എന്തൊക്കെയാണ് കേൾക്കാറ്?
2: പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ഇഷ്ടമാർന്നിട്ടാല് ചിത്രമേള ഏറ്റവും പ്രിയം.
1: അതിനകത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ.
2: പൊതുവേ എനിക്കിഷ്ടം ഈ മെലഡി സോങ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാന് മുൻപൊക്കെ നമ്മൾ സേലത്ത് യൂണിവേഴ്സിറ്റി സെനറ്റാളില് പലപ്പോഴും ചിത്രാമയുടെയും ദാസാറിന്റെയൊക്കെ ജാനകിയമ്മയുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന് അന്ന് വണ്ടി ഒന്നും ഇല്ല, നടന്നാണെങ്കിലും പോകും. പോയി ചെന്ന് അവരെ കണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് ചിത്രാമയുടെ വീട്ടിലൊക്കെ മുമ്പ് പോയിട്ടുണ്ട്.
1: എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു പോകുന്നതും ഒക്കെ തന്നെ സതീഷ് ജിയുടെ ഉള്ളിലെ മ്യൂസീഷ്യന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബഹുമാനം.
2: അതിൽ ഏറ്റവും സന്തോഷം വെച്ചാല് എനിക്ക് കിട്ടിയ സാഹചര്യം ജാനകിയമ്മയും സുശീലമ്മയും കണ്ടിട്ട് ജാനകിയമ്മേനെ കാലി തൊട്ടടിക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫ് ഒക്കെ മേടിക്കാൻ
1: പറ്റുന്നുള്ളതാ. അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കണം നമുക്ക് ആ ഓർമ്മകളൊക്കെ.
2: അതെ, തീർച്ചയായിട്ടും.
1: ഏത് പാട്ടാണോ ചോദിക്കാൻ പോകുന്ന ആ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് പാടിത്തരണം.
2: അയ്യോ, പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് എന്നത് അവസരത്തിന് സാറിന്റെ മൗനം സ്വരമായി എന്നുള്ള പാട്ടാണ്.
1: പാടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരാൻ ഈ കൈക്കുമ്പിളിൽ

എന്റെ കൂടെ ഒരുമി നമ്മൾ ഡ്യുവറ്റ് ആക്കിയത്. ഡ്യുവറ്റ് അല്ല, ഡ്യുവൽ ട്രാക്ക് എന്നൊക്കെ വേണേ പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ സോങ് കേൾക്കാം. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് അവസാനിപ്പിച്ച സാറിന്റെ പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
2: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
4: നമ്മളിപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വളരെ പണ്ടേ ആകാശവാണിയിലൂടെ വന്ന ലളിതഗാനങ്ങളും അല്ലെങ്കിൽ തരംഗിണി പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് പുറത്തിറക്കിയിരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ഒരു ശാഖ. ഇത് വളരെ പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുന്നു. അതിൽ ചില പാട്ടുകൾ ഒരുപാട് ഒരുപാട് കാലത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം സാറേ, ഞാൻ ആലപ്പുഴയിലെ തിരുക്കുന്നപ്പുഴ പഞ്ചായത്ത് 6th വാർഡിൽ നിന്ന് ഞാനൊരു ബ്ലൈൻഡ്. എന്റെ പേര് കാർത്തികേയൻ.
4: അതെ അതെ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സ്നേഹം പറയുന്നു.
5: എനിക്ക് സാറിന്റെ പാട്ടെല്ലാം ഞാൻ കേൾക്കുന്നത്, എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. സന്തോഷകാരിയാണ് നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞു.
4: മനസ്സിലായി മനസ്സിലായി. എപ്പോഴും റേഡിയോ തന്നെയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്നത്? പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു.
5: ആകാശവാണി പരിപാടികൾ എല്ലാം വെച്ചുള്ള
4: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശവാണി ഒരു വലിയ റോളാണ് ശരിക്കും. അതെ അതെ അതെ. പിന്നെ പാടാലോ, ഏത് പാട്ടാ വേണ്ടേ? ശരി ശരി ശരി. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ.

0: ായി പാടു കാറ്റേ കടലേ. ഈ പാട്ട് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും നിറച്ച സ്നേഹത്തോടു കൂടി പൊതിഞ്ഞ് അയക്കുന്നു. ശരി ശരി
1: ശരി.
0: ഹലോ ഹലോ, ആരുടെ ബർത്ത്ഡേ?
2: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണോ? കഴിഞ്ഞോ?
2: ആ, ജൂലൈ 6.
0: ആഹാ, എത്ര വയസ്സായി?
2: 7 വയസ്സ്.
0: ആ, കൊച്ചുകുട്ടിയാണല്ലേ.
2: ആ, കുഞ്ഞ.
0: റേഡിയോ പാട്ടൊക്കെ ഇപ്പോഴേ കേട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ആ, അതെ അതെ, അവൻ കേൾക്കും.
0: ആ, നന്നായി നന്നായി. എന്താ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ.
2: അഖിലേഷ്.
0: അഖിലേഷ്, അഖിലേഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മദിന ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു.
2: താങ്ക് യു.
0: അഖിലേഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് ഒരു ജന്മദിന സമ്മാനമായിട്ട് ഞങ്ങൾ

0: അഖിലേഷിന് ഒത്തിരി പാട്ട് കേൾക്കും, ഒത്തിരി ഇപ്പോഴത്തെ പുതിയ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
1: ഇഷ്ടമുള്ള പറഞ്ഞു.
0: കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞുവാവയ്ക്കുന്നല്ലോ എന്നുള്ള പാട്ട്
1: വെക്കാം വെക്കാം വെക്കാം. തീർച്ചയായിട്ടും അത് അഖിലേഷിന് മാത്രമുള്ള പാട്ടാണേ, നിങ്ങൾ വീട്ടിലുള്ള മറ്റാർക്കും എടുക്കാൻ അവകാശമില്ല. അഖിലേഷിനും നമ്മുടെ ഹലോ പ്രിയ ഗീതത്തിന്റെ ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും സ്പെഷ്യൽ. ഓക്കെ,
0: താങ്ക്
1: യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. ബൈ ബൈ.

ഹലോ പ്രിയഗീതം, ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവർക്ക് വേണ്ടി കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ സംഗീത ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.

മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ,
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പോസിറ്റീവ് എന്ന ചിത്രത്തിനായി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ചത്, അലക്സ് പോളിന്റെ സംഗീതത്തിൽ പാടിയത് ജി വേണുഗോപാലും മഞ്ജരിയും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രൊവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ജന്മദിനാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാർഗെയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് അദ്ദേഹം ഇന്നലെ ഡൽഹിയിലെത്തി. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടി. കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈയിൽ നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ

കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവ്വീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഉച്ചപ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവ്വീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവ്വീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തോറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
9: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
9: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: ഗാനോപഹാരം തുടരുന്നു. ഇനി എസ് ജാനകി പാടിയ ഗാനം ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം MK അർജുനൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഗാനോപഹാരമാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി തീർത്ഥയാത്ര എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.
2: ഓണം വരവായി,
3: ഏവർക്കും വേണ്ട

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഒരു 2,000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട്.
1: ഈ ഓഫർ July 24 മാത്രം. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഗാനോപഹാരം തുടരുന്നു. ഇനി ശ്രീകുമാരൻ തമ്പി രചിച്ച വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495946321 9495655321 അല്ലെങ്കിൽ 9496595631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,220 രൂപ നിരക്കിലും പവന് 560 രൂപ വർദ്ധിച്ച് 1,05,760 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭം.

0: ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരം തുടരുന്നു. ഇനി മാധുരി പാടിയ ഗാനമാണ് ചിത്രം അങ്കത്തട്ട്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
0: ഗാനോപഹാരത്തിൽ ഇനി വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജന്റെ സംഗീതത്തിൽ മാധുരി പാടിയ ഗാനം ചിത്രം ആലിബാബയും 41 കള്ളന്മാരും.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495 96 4321, മറ്റൊരു നമ്പർ 9496 55 6321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496 59 6321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
0: ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേൾക്കുന്നത്. അടുത്ത ഗാനം അജയനും വിജയനും എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും എൽ ആർ ഈശ്വരിയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

കരിമ്പ് ചാഞ്ഞതല്ലേ, ചുണ്ടിൽ പഞ്ചാരത്തടി വീണതല്ലേ, കരിമ്പ് ചാ

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഗാനോപഹരത്തിലെ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി രചിച്ച വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം അമ്പലവിളക്ക്.

1980 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനോപഹാരം പൂർണ്ണമാകുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി, മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്നാചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാവരണം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചുവെന്നാരോപിച്ച് കരിമണ്ണൂർ SAയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്ക്

ായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാഞ്ചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്നാരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം പി വി സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്.

ചലച്ചിത്ര ഗാനം. പ്രിയശ്രോതാക്കളെ, ആദ്യം ഒരു യുഗ്മഗാനം കേട്ടോളൂ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ചിത്രം പൂച്ചക്കാരും മണികെട്ടും. രചന ബിജുതിരുമല, സംഗീതം ജോൺസൺ.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: ചിത്രം തീർത്ഥാടനം. രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചത് കൈതപ്രം, ഗായിക ചിത്ര.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ നാരായം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രമാടിയ ഗാനം രചന നിർവഹിച്ചത് പി കെ ഗോപി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രപാടിയ ഗാനം ചിത്രം സൗഭാഗ്യം, രചന കൈതപ്രം, സംഗീതം എസ് പി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പൂക്കളിലെ ആദ്യ ഗാനമിത ചിത്രം പടയപ്പ. രചന വൈരമുത്തു, സംഗീതമയ റഹ്മാൻ, ഗായകർ ശ്രീനിവാസ്, ശ്രീറാം, നിത്യശ്രീ മഹാദേവൻ എന്നിവർ.

タケタドン、タッタケタドン、ドゥン、タケタドン、ドゥン。

0: ആ ചായ.
1: ഈ ഗ്ലാസ് എന്താ ചണുങ്ങിയിരിക്കുന്നത്?
0: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
2: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം.
3: കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ, രചന വൈരമുത്തു, സംഗീതമേ ആർ റഹ്മാൻ, ഗായകർ ഹരിഹരനും മഹാലക്ഷ്മിയും.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രമടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: ശ്രീകാന്ത് ഹരിഹരൻ, മധുരധാര തല്ലൂരി എന്നിവർ പാടിയത് ചിത്രം ബിജിൽ. രചന വിവേക്, സംഗീതമയ റഹ്മാൻ.

സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം അലക്സാണ്ടർ, രചന പാർത്തി ഭാസ്കർ, സംഗീതം കാർത്തിക് രാജ, ഗായകർ ഉണ്ണികൃഷ്ണൻ, ഭവധാരണി അനുഭാമ, ശോഭന എന്നിവർ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് അൻപേ ഉൻ വാസം എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും സുജാതയും പാടിയതാണ്. രചന കപിലൻ, സംഗീതം ദിന. തിരിയപ്പൂക്കൾ തുടർന്ന് കേൾക്കാം ഉച്ചയ്ക്ക് 2:45. സമയം 12 മണി. ആകാശവാണി അനന്തപുരി FM 101.0.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടി കെ സി വേണുഗോപാൽ നോട്ടീസ് അവതരിപ്പിച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് എൻഡിഎ സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎ യോഗത്തിൽ ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സിപി രാധാകൃഷ്ണൻ അനുശോചിച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് മൊകാഷി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 60 പേർക്ക് ചികിത്സാ സൌകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്
2: ആകാശവാണി. ഹരിതവാണി.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം. രചന സി റഹീം, തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്നൊരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അടയ്ക്കാക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം, അവയുടെ കൂടൊരുക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണ രീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവൂ. തുന്നാറിന്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിന്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇരതേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.
0: രണ്ട് ഇലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്. ചെമ്പരത്തി ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നിയും കൂടൊരുക്കും. കൂടൊരുക്കാൻ പറ്റിയ പരിസരവും ഇലയും കണ്ടെത്തിയാൽ എവിടെ നിന്നെങ്കിലും പഞ്ഞിയോ നാരുകളോ കൊത്തിക്കൊണ്ടുവന്ന് സമൃദ്ധമായി ഇല തുന്നി കൂടൊരുക്കും. ഇവയുടെ കൂടൊരുക്കം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഇലയുടെ അരികിലായി ഒരു ചെറു സുഷിരം പതിയെ കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്ന് ആരും പറയില്ല.
1: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ നാല് മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറു പുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ളമുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സിലാണ്.

സലീക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: കൂട് നിർമ്മാണത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് പ്രശസ്തനായ നമ്മുടെയൊക്കെ അയൽക്കാരനായി ജീവിക്കുന്ന ഒരു കൊച്ചു പക്ഷിയാണ് തുന്നാരൻ അഥവാ കോമൺ ടൈലർ ബേർഡ്.
1: അധ്യാപകനും പക്ഷി നിരീക്ഷകനുമായ ജിഷ്ണു കിഴക്കില്ലം.
0: ഇലകളുടെ അറ്റങ്ങൾ തുന്നിച്ചേർത്ത് കുമ്പിൾ പോലെയാക്കിക്കൊണ്ട് ഇവ നിർമ്മിക്കുന്ന കൂടുകൾ പലപ്പോഴും നമ്മുടെ വീട്ടുപിളപ്പുകളിൽ കാണാറുണ്ട്. മനുഷ്യരുമായി ഒരു പരിധിവരെ ഇണങ്ങി ജീവിക്കുന്ന പക്ഷിയായ തുന്നാരനെ മരങ്ങളും ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും ഒക്കെ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള നഗരങ്ങളിൽ പോലും ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷികളിൽ ഒന്നാണ് തുന്നാരൻ. ചുറ്റുപാടുകളിൽ അല്പമെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മലയാളി തീർച്ചയായും തുന്നാരൻ്റെ ശബ്ദം കേട്ടിരിക്കും. തുന്നാരൻ്റെ ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ അഥവാ കോളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്ത് മഞ്ഞ കലർന്ന പച്ച നിറവും അടിഭാഗത്ത് മങ്ങിയ വെള്ള നിറവുമുള്ള ഈ പക്ഷിക്ക് അതിൻ്റെ ഫോർഹെഡ് അഥവാ മൂർധാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇരതേടുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിൻ്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവുകൊണ്ടാണ്. മരങ്ങളിലോ കുറ്റിച്ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിൻ്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകൾ ഉണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികളുടെ മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ് പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
2: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിൻ്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുദൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടമടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരൻ്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിൽ ഏറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
3: കൂടൊരുക്കുന്ന കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടുവി ടുവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
2: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിലൊന്നാണ് എത്തിൽ കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരന്റെ ആകെ നീളം 5 ഇഞ്ചു മാത്രമാണ്. പൂവന്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരന്റെ നെറ്റിയും മൂർധാവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം, ചിറകുകൾ, വാൽ എന്നിവ മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചിറകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിന്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിന്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
3: തുന്നാരൻ പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷിജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കിത്തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചിറകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം.

0: ആൻഡ് പാലക്കാട്.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ചിത്രം അനന്തഭദ്രം. രചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണൻ, ഗായകൻ യേശുദാസ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കരുണാസായി മനോയാനം 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: അടുത്ത ഗാനമിതാ. ഗാനരചനയും സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ഗായകർ യേശുദാസും ചിത്രയും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിധുപ്രതാപും ജ്യോത്സ്നയും പാടിയ ഗാനം ചിത്രം നമ്മൾ, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
3: നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആണ്. എപ്പോഴാണ് ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആരംഭിക്കുന്നത്? ഒരാൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഗർഭകാല പരിചരണം തുടങ്ങേണ്ടതാണ് എന്ന് പറയാം. ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് ഒരു പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് കൃത്യവും ശാസ്ത്രീയവുമായ ഗർഭകാല പരിചരണം അനിവാര്യമാണ്. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. അതായത് മാനസികമായും ശാരീരികമായും നാം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടിയായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതാകുന്നു. ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനും 3 മാസം മുമ്പ് ആരംഭിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എന്ന വൈകല്യം തടയാൻ സഹായകരമാകും. നമുക്കുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടറുമായി ചർച്ച ചെയ്യണം. നമ്മുടെ വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ പ്രഗ്നൻസിയിൽ സങ്കീർണതകൾ വരാൻ സാധ്യതയുണ്ട്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ സങ്കീർണമായ ഗർഭാവസ്ഥ എന്ന് കരുതപ്പെടുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഡയബറ്റിസ് അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ക്ഷയരോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അപസ്മാരം, മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഡോക്ടറോട് പറയുകയും ഇവ നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം. ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റണം. ഉദാഹരണമായി BP, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അത് നിയന്ത്രിക്കുകയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആയതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള പകരം മരുന്നുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനീമിയ അഥവാ വിളർച്ചയുള്ളവർ അത് കറക്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാത്ത പക്ഷം വിളർച്ച കാരണമുള്ള സങ്കീർണതകളായ അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുക തുടങ്ങിയ സങ്കീർണതകൾ നാം നേരിടേണ്ടി വന്നേക്കാം. തൈറോയ്ഡിന്റെ അസുഖമുള്ളവർ അത് പ്രഗ്നൻസിക്ക് മുമ്പ്

തന്നെ നോർമലാക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ശരീരഭാരം നിയന്ത്രിച്ചിട്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിലെ പല സങ്കീർണതകളും ഒഴിവാക്കാൻ കഴിയും. സീഷർ ഡിസോർഡർ അഥവാ അപസ്മാര രോഗമുള്ളവർ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും പ്രഗ്നൻസി ആകുന്നതിന് ന്യൂറോളജിക്കൽ വ്യൂവിൽ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം കഴിക്കുന്ന മെഡിസിന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായും ചെയ്യണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവമാണെങ്കിലും ചില രോഗങ്ങളുള്ളവർക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേഷൻ അഥവാ പ്രഗ്നൻസി അസാധ്യമാണ്. ഹൃദ്രോഗങ്ങളെ ലോ റിസ്ക് എന്നും ഹൈ റിസ്ക് എന്നും തരംതിരിക്കുകയും ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. പ്രഗ്നൻസിയിൽ കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പും ഫോളോ അപ്പും തുടരേണ്ടതാണ്. മാനസികമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതും തുടർച്ചയായി സൈക്യാട്രിസ്റ്റിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുമാകുന്നു. മുമ്പുള്ള ഡെലിവറിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതവണയുള്ള അബോർഷൻസ്, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിശോധനയും മുൻകരുതലുകളും എടുക്കേണ്ടതുമാകുന്നു. APLA സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ നാം നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അത് ദമ്പതികളുടെ രണ്ടുപേരുടെയും പ്രാധാന്യമർഹിക്കുന്നു. ജനിതക വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപൂർവമായ അസുഖങ്ങൾ എല്ലാം ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ജനറ്റിക് സ്ക്രീനിങ്ങോ ജനറ്റിക് കൗൺസിലിങ്ങോ ചെയ്യേണ്ടതാണ്. കാരണം പ്രീനേറ്റൽ ജനറ്റിക് ടെസ്റ്റിംഗിലൂടെ ഗർഭസ്ഥ ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനാകും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രഗ്നൻസി ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗർഭകാലം അഥവാ ടേം പ്രഗ്നൻസിയെ നാം 40 ആഴ്ചകളായാണ് കണക്കാക്കുന്നത്. ഇതിനെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് നാം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തുടരുന്നു, നമ്മുടെ ബേസ് ലൈൻ ആയിട്ടുള്ള രക്തപരിശോധനകൾ ചെയ്യുന്നു, ഉള്ള അസുഖങ്ങളുടെ ചികിത്സ സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ തുടരുന്നു, അവ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. മൂന്നാം മാസം അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ജനറ്റിക് സ്ക്രീനിങ്ങായി NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഇഞ്ചക്ഷൻ TD വാക്സിൻ, മുമ്പ് നാം TT ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. ഇത് 2 ഡോസുകളാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ച ഇടവേളകളിൽ എടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് തുടങ്ങുന്നു. അനോമലി സ്കാൻ അഥവാ കുഞ്ഞിന്റെ അവയവങ്ങൾ നോക്കുന്ന സ്കാനിലൂടെ കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ല എന്നുറപ്പിക്കാം. 20 ആഴ്ച സമയത്താണ് ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വിദഗ്ധ പരിശോധനയും കുഞ്ഞിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിർണയിച്ചുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. അതിന് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നതനുസരിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും വേണ്ടിവരും. ചിലപ്പോൾ ആവശ്യഘട്ടത്തിൽ ഫീറ്റൽ എക്കോ അഥവാ കുട്ടിയുടെ എക്കോ എടുക്കാറുണ്ട്. പിന്നെ പ്രധാനമായും 6 മാസം സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിനു ശേഷം രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഡയബറ്റിസ് അഥവാ പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതിനാൽ GTT കൃത്യമായി ചെയ്യുകയും പ്രഗ്നൻസിയിലെ ഡയബറ്റിസ് കൃത്യമായി നിർണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ്. ഇനി പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ അയൺ കണ്ടന്റ് കൂടിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, കൊഴുപ്പും മധുരവും കുറഞ്ഞ ഭക്ഷണം, ഇതൊക്കെയാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രഗ്നൻസിയിൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക ഭക്ഷണക്രമം, മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി തന്നെ വേണ്ടിവരും. വിളർച്ചയുള്ളവരിൽ ഹീമോഗ്ലോബിൻ കൂടാനായി അയണും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണ രീതി നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പ്രഗ്നൻസിയിൽ ഹൈപ്പർടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. കാലിൽ നീര് വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. കാലിൽ നീര് വരുന്നവർ BP കൃത്യമായി മോണിറ്റർ ചെയ്യുകയും യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. BP ഉള്ളവർ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ചികിത്സിക്കുകയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. 7ാം മാസം മുതൽ കുട്ടിയുടെ വളർച്ചയുടെ സ്കാൻ എടുക്കാൻ തുടങ്ങുന്നു. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കണോ? തീർച്ചയായും. എന്നാൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയിൽ സാധാരണയായി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടരാൻ നിർദ്ദേശിക്കുന്നു. ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതാണ് യൂട്രസിലേക്കും കുഞ്ഞിനും രക്തയോട്ടം കിട്ടാൻ കൂടുതൽ നല്ല പൊസിഷൻ. പ്ലാസന്റ പ്രിവ്യ, ബ്ലീഡിംഗ് ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നു. പ്രസവത്തെക്കുറിച്ചും സിസേറിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെ അമിതമായ പേടിയും ആകാംക്ഷയും ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതിന് ആന്റിനേറ്റൽ ക്ലാസുകളിലൂടെയും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഒക്കെ സാധിക്കും.
അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത്

0: പലപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി ഡെലിവറി സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ പ്രസവാനന്തര രക്തസ്രാവം, ഷോൾഡർ ഡിസ്റ്റോഷ്യ അഥവാ കുഞ്ഞിന്റെ തല പുറത്തു വന്ന ശേഷം ഷോൾഡറും ഉടലും സ്റ്റക്കാവുന്ന അവസ്ഥ, അബ്രപ്ഷൻ അഥവാ മറുപിള്ള വിട്ടുപോകുന്ന അവസ്ഥ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ കടന്നുണ്ടാകുന്ന എംബോളിസം, കോട്ട് പ്രൊലാപ്സ് അഥവാ പൊക്കിൾക്കൊടി പുറത്തേക്ക് ചാടുന്ന അവസ്ഥ, ഫീറ്റൽ ഡിസ്ട്രസ് അഥവാ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥ, PROM അഥവാ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരം സങ്കീർണതകളാണ്. ഇവയെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസവവേദന പലപ്പോഴും നാച്ചുറലായി തന്നെ തുടങ്ങാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസവവേദന മരുന്നുകളുടെ സഹായത്താൽ തുടങ്ങിയെടുക്കേണ്ടി വരും. ഉദാഹരണമായി, ഒരാൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവവേദന വരാതിരിക്കുക, ഗർഭാശയമുഖത്തിന് അഥവാ സെർവിക്സിന് തീരെ വികാസം ഇല്ലാതെ വരുന്ന അവസ്ഥ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രമേഹമുള്ളതും ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരുന്നതുമായ അവസ്ഥ, BP കൂടുന്നതോ അത് കാരണം സങ്കീർണതകൾ ഉണ്ടാകുന്നതോ ആയ അവസ്ഥ, കുഞ്ഞിന് വളർച്ചക്കുറവുള്ള അവസ്ഥ എന്നിങ്ങനെ. എന്നാൽ പലപ്പോഴും ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ നാം ക്ഷമയോടെ കൃത്യമായ മോണിറ്ററിംഗിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യുന്ന സാഹചര്യങ്ങളും ഏത് പ്രസവത്തിലും ഉണ്ടായേക്കാം. ഇവയെപ്പറ്റിയും നമുക്കൊരു മുൻധാരണ വേണ്ടതാണ്. ഇതിലുപരി ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന മാനസിക പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വേണ്ടത്ര തയ്യാറെടുപ്പുകളും വളരെ ചിട്ടയായും ശാസ്ത്രീയമായുമുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസി നമുക്ക് നല്ലൊരു അനുഭവവും കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമാക്കാം.
1: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രേക്ഷകരെ വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രമപ്പു, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം P. സുന്ദരരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: യേശുദാസ് പാടി ഗാനം ചിത്രം കുറിഞ്ഞു പോകുന്ന നേരത്ത്. രചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഉച്ചയ്ക്ക് 2:30, സമയം 1 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയമടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ആരവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ക്ഷണിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി. സമഗ്രമായ റിപ്പോർട്ട് അടുത്ത മാസം 31 മുൻപ് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സതേൺ ട്രെഡിനസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. UDFനൊപ്പമുണ്ടായിരുന്ന 5 കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ UDFന് ഭരണം നഷ്ടമായി. സ്വർണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ക്യാന്റീനോട് ചേർന്ന ഷെഡിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പ്രധാന വാർത്തകളിനി 2 മണിക്കാണ്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് അശ്വതി. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ചെയ്യുന്ന വിദ്യാർത്ഥിനിയാണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വെല്ലൂർ ക്യാമ്പസിലാണ് ഞാൻ ഗവേഷണം ചെയ്യുന്നത്. ക്യാമ്പസ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ പലരെയും പോലെ എനിക്കും ആദ്യം ഓർമ്മ വന്നത് എന്റെ ഡിഗ്രി PG കാലഘട്ടമാണ്. മാത്രമല്ല, അധ്യാപനം എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ക്യാമ്പസ് എന്റെ ലൈഫിലെ ഒരു ആക്റ്റീവ് പാർട്ട് തന്നെ ആയിരിക്കും. ഞാൻ ഡിഗ്രി ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്, PG ചെയ്തത് കാര്യവട്ടം ക്യാമ്പസിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കിപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ, അവരെ എനിക്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചിട്ടാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അൻവർ, അവരെൻ്റെ ജൂനിയർ ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. പിന്നെ എൻ്റെ സഹപാഠിയായ അനു, ഇവരെയൊക്കെ എനിക്ക് സമ്മാനിച്ചത് യൂണിവേഴ്സിറ്റി കോളേജാണ്. ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, കൈകസി മാം നമ്മളെ പല രീതിയിൽ സ്വാധീനിച്ച അധ്യാപകർ, ഒരുപാട് അധ്യാപകരുണ്ടാവും. നമ്മൾ പല കാര്യങ്ങൾ പലരുന്നും കടമെടുക്കും നമ്മുടെ കൈൻഡ് ഓഫ് ടീച്ചിങ്ങിനെ രൂപപ്പെടുത്താനായിട്ട്. മാമിൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു സ്റ്റുഡൻറ് ടീച്ചർ എന്നുള്ള വ്യക്തമായുള്ള ബൗണ്ടറി ഇട്ട് സ്റ്റുഡൻസിനെ മാറ്റി നിർത്താതെ അവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ആളാണ് ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം, അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ് യൂണിവേഴ്സിറ്റി കോളേജ്. PG കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു റിസർച്ചർ എന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം, അല്ലെങ്കിൽ ഒരു ആ ഒരു വഴി നമുക്ക് വെട്ടിക്കിട്ടുന്നത് ഞാൻ MA പഠിച്ച ക്യാമ്പസിൽ നിന്നാണ്, കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ്. കാരണം അവിടെ ഒരു ഗവേഷണം എന്ന രീതിയിലുള്ള അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഒരു സിലബസും അവിടുത്തെ ഒരു അപ്രോച്ചും. നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാവും MA സമയത്ത്. പ്രോജക്റ്റിന്റെ വൈവ കഴിഞ്ഞ സമയത്ത് എന്നോട് ഒരു ടീച്ചർ പറഞ്ഞ കാര്യമാണ്, ആശുതിക്ക് റിസർച്ചിൽ ഒരു ഭാവി ഉണ്ട് എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ ടീച്ചറാണ്. സോ അത് എനിക്കിപ്പോഴും മനസ്സിൽ ഓർമ്മ ഉള്ള ഒരു സംഭവമാണ്. നമ്മളെ സ്വാധീനിച്ച നമുക്ക് ആ ഒരു വഴി, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു കരിയർ പാത്ത് ആണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം അതാണ്. എപ്പോഴും സെമിനാർസും എപ്പോഴും കോൺഫറൻസും എല്ലാം നമ്മൾ തന്നെ സ്റ്റുഡൻസ് തന്നെ പഠിപ്പിക്കണം, സ്റ്റുഡൻസ് തന്നെ സെമിനാർ എടുക്കണം എന്നൊരു വേ ഓഫ് ടീച്ചിങ് ആണ് അവിടെ ഉള്ളത്. എനിക്ക് ഓർക്കാൻ പറ്റുന്നൊരു കാര്യം, അവിടെ MA സമയത്ത് കൂടുതലും പെൺകുട്ടികളായിരുന്നു, ഒരു ആൺകുട്ടി മാത്രമാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് എ ഗേൾസ് ഗാങ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ലോകമായിരുന്നു അത്. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുണ്ട്, അപർണ. അവൾ കലാതിലകമായിരുന്നു 2 വർഷം. അപ്പോൾ അവള് കലാതിലകമാകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. എനിക്ക് കലാതിലകം കിട്ടുന്ന പോലെയായിരുന്നു എനിക്കത് തോന്നിയിരുന്നത്, അവൾക്ക് കലാതിലകം അവൾ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ പോകുന്നു, അവളെ ചീറപ്പ് ചെയ്യുന്നു. മാത്രമല്ല, കലോത്സവം നടക്കുന്ന ആ സമയത്ത് രാത്രിയൊക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പുറത്തു പോകുന്നു. നമുക്കത് തികച്ചും നല്ലൊരു അനുഭവമായിരുന്നു. കാരണം അത്രയും രാത്രിയൊന്നും നമ്മൾ ഹോസ്റ്റലിലായിരുന്നു, സോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ രാത്രിയൊന്നും പുറത്തു പോകുന്ന ആളുകളല്ല, അതായത് അർദ്ധരാത്രിയാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ ആ കലോത്സവത്തിന് വേണ്ടിയിട്ട് അർദ്ധരാത്രിയൊക്കെ നമ്മൾ ക്യാമ്പസിലൊക്കെ ഓടി നടക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നീട് എനിക്ക് പറയേണ്ടത്, ഇപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം, ഞാനിപ്പോ VET ഭാഗമായതുകൊണ്ട് അവിടെയുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ, നമ്മൾ ഗവേഷണം ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മുടെ അതേപോലെയുള്ള ഇൻട്രസ്റ്റും അതേപോലെയുള്ള പരിഭവങ്ങളും അതേ രീതിയിലുള്ള ചിന്തകളും ഒക്കെയുള്ള കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. അവരുമായിട്ട് എനിക്ക് ഇന്നും ബന്ധമുണ്ട്, അവരും റിസർച്ച് ചെയ്യുകയാണ്, പലരുടെയും റിസർച്ച് കഴിഞ്ഞു. അപ്പോൾ VET എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ള, ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് ഫുൾ ടൈം റിസർച്ച് സ്കോളേഴ്സ് ആയതുകൊണ്ട് നമുക്ക്, ഞാൻ വീട്ടിലുള്ള സമയത്ത് നമുക്ക് 3 വർഷം അവിടെ കമ്പൽസറി ആയിട്ട് നമ്മളവിടെ ഉണ്ടാവണം. നമുക്ക് ക്ലാസ്സിലെ ടീച്ചേഴ്സിന് അസിസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, അത് ഇത്ര അവേഴ്സ് ആയിരിക്കും. ബാക്കി സമയം നമ്മൾ നമ്മുടെ റിസർച്ച് വർക്ക് ചെയ്യുകയായിരിക്കും. ഇപ്പോൾ ലൈബ്രറിയിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, എല്ലാവരും ലൈബ്രറിയിലെ അവരുടേതായ ക്യാബിനിൽ നിന്ന് വായിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാരണം പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും, ചായ കുടിക്കാൻ പോകും. അത് ഒരു ചായയല്ല, ഒരുപാട് ചായ കുടിക്കും. വൈകുന്നേരവും പോയി ചായ കുടിക്കും. ഈ ഒരു ചായക്കൂട്ട്, ചായ കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് വരെ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോകും. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കുന്നത്, നമ്മുടെ റിസേർച്ചിൽ നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ അതായത് നമ്മുടെ റിസേർച്ച് എന്ന് പറയുന്നത് എപ്പോഴും പല രീതിയിലുള്ള ആങ്സൈറ്റീസിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സോ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. സോ അത് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ എനിക്കുള്ളത് നമ്മുടെ പല പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഫ്രണ്ട്സാണ്. എന്റെ അടുത്ത സുഹൃത്തായ അലങ്കൃത വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കുട്ടിയാണ്, പിന്നെ മലയാളിയായ അഞ്ജു, പിന്നെ എന്റെ അടുത്തൊരു ഫ്രണ്ടായ നിരഞ്ജന. അപ്പൊ ഇവരുമായിട്ടൊക്കെ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതാണ് എന്റെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ളത്. അത് ഞാൻ എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഒരേ കൈൻഡ് ഓഫ് പീപ്പിൾ,

നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ പാടാണ്. അപ്പൊ നമുക്ക് റിസർച്ച് ചെയ്യുന്ന ഒരു സ്പേസിൽ പലതരം ആൾക്കാരാണെങ്കിലും സിമിലർ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാവാം പെട്ടെന്ന് കണക്ട് ആവുകയും നമ്മുടെ വേവ് ലെങ്ത് ആയിരിക്കും. അപ്പൊ അത് ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഓർമ്മകൾ. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ക്യാമ്പസ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് പോയ ഒരു സംഭവമല്ല, ഇപ്പോഴും എനിക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു സംഭവം തന്നെയാണ്. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഐ തിങ്ക്. അത് നമ്മള് പല ആൾക്കാരും തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഓരോ കാലഘട്ടത്തിലെയും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ വേറെ തന്നെ ആണെങ്കിലും എപ്പോഴും ഒരു ക്യാമ്പസിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ക്യാമ്പസിലെ എന്റെ പഴയ സുഹൃത്തുക്കൾക്കും ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം കാണാൻ വേണ്ടി ക്യാമ്പസിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സമ്മർ ഇൻ ബത്ലേഹേമിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ് ആണ്.

എൻ്റെ പേര് അഖില ഷെറിൻ. എൻ്റെ സ്വദേശം വയനാടാണ്. ഞാൻ പഠിച്ചത് മങ്കട ഗവൺമെന്റ് കോളേജിലാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അധ്യായം തന്നെയായിരുന്നു എൻ്റെ കോളേജ് ജീവിതം എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ യാത്ര തന്നെയായിരുന്നു എൻ്റെ ക്യാമ്പസ് ജീവിതം. അതായത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം അറിവ് നേടുന്നതല്ല ക്യാമ്പസ്. ജീവിതത്തെ മനസ്സിലാക്കാനും മനുഷ്യരെ തിരിച്ചറിയാനും സ്വപ്നങ്ങൾക്ക് ചിറകേകാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം തന്നെയായിരുന്നു എൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോളേജിൽ ഓരോ പ്രഭാതത്തിനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ക്ലാസ് മുറികളിലെ ചിരികൾക്കും ഇടവേളകളിലെ സംഭാഷണങ്ങൾക്കും ക്യാൻറ്റീനിലെ തമാശകൾക്കും പരിപാടികളുടെ തിരക്കുകൾക്കും അതുപോലെ പരീക്ഷയുടെ പേടിക്കും എല്ലാം ഇന്ന് ഓർമ്മകളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അന്ന് സാധാരണമായി തോന്നിയ ഓരോ നിമിഷത്തിനും ഇന്ന് അമൂല്യമായ ഒരു വിലയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, കോളേജ് എന്നെ പഠനത്തിൽ മാത്രമല്ല സഹായിച്ചിട്ടുള്ളത്, അതായത് വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പഠിച്ചത് ഈ ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സഹകരിക്കാനും വ്യത്യസ്ത ചിന്തകളെ അംഗീകരിക്കാനും കോളേജ് എന്നെ പ്രാപ്തിയാക്കിയിട്ടുണ്ട്. ജീവിതത്തിലെ വിജയത്തിന് മാർക്കുകൾ മാത്രം പോരാ, നല്ല സ്വഭാവവും മാനുഷിക മൂല്യങ്ങളും അത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ കോളേജ് ക്യാമ്പസ് ജീവിതത്തിലൂടെ തന്നെയാണ്. അതുപോലെ കോളേജിലെ സൗഹൃദത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളെ കോളേജ് സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരുമിച്ച് പഠിച്ച ദിവസങ്ങള്, പരീക്ഷയ്ക്ക് മുമ്പുള്ള ഗ്രൂപ്പായിട്ടുള്ള പഠനങ്ങള്, പരിപാടികളുടെ തയ്യാറെടുപ്പ്, പിന്നെ ചെറിയ പിണക്കം ഉണ്ടാവും, അതിലൂടെ വലിയ സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പരസ്പരം നൽകിയ പിന്തുണ, പ്രോത്സാഹനം, അതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്. പിന്നെ നമ്മളെ ക്യാമ്പസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നവർ തന്നെയാണ് നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അധ്യാപകരനെ ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഒരു ഹാനിയ മിസ്സും ഉണ്ടായിരുന്നു, കൈതസി മിസ്സും ഉണ്ടായിരുന്നു. അവര് നൽകിയ പ്രോത്സാഹനവും സ്നേഹപൂർവമായ മാർഗനിർദ്ദേശങ്ങളും ആത്മവിശ്വാസം പകരുന്ന വാക്കുകളൊക്കെ തന്നെയാണ് ഇന്നും എൻ്റെ വളർച്ചയ്ക്ക് വലിയ കരുത്തായിട്ടുള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അറിവിനൊപ്പം ഒരു നല്ല മനുഷ്യരാകാനും ജീവിതത്തിൽ മുന്നേറാനും അവർ നൽകിയൊരു പ്രചോദനം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട്. പഠിപ്പിച്ച ടീച്ചേഴ്സ് മാത്രമല്ല, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു, പക്ഷെ എന്നെ കൂടുതൽ സ്വാധീനിച്ചത് അവര് തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കോളേജിലെ ആഘോഷങ്ങൾ ഉണ്ടാവും, കലാപരിപാടികള്, സെമിനാറ്, പിന്നെ അതേപോലെ ക്യാമ്പസ് ഞങ്ങള് ചെറുതാണ്, പക്ഷെ ആ ക്യാമ്പസിന്റെ ആ മുറ്റത്തുള്ള ഒരു മരത്തിലിരുന്ന് ഞങ്ങൾ നടത്തിയ സംഭാഷണങ്ങള്, അതേപോലെ മഴയത്ത് സുഹൃത്തുക്കളോടൊപ്പം പങ്കുവച്ച നിമിഷങ്ങള്, അവസാന ബെഞ്ചിലിരുന്ന് ചിരിച്ചത്, അവസാന ദിവസം കണ്ണീരോടെ പറഞ്ഞൊരു യാത്രയപ്പ്, അതൊക്കെ നമ്മളെ ജീവിതത്തിലെ വലിയൊരു സമ്പത്താണ്. പിന്നെ ഒരു ഗവൺമെന്റ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് ഇലക്ഷൻ ആ കാലഘട്ടമാണ്. നോമിനേഷൻ പ്രക്രിയ കൊടുക്കുന്നത് മുതല് കോളേജിൽ കാണുന്ന കളിചിരികള് ചിലപ്പോൾ മിണ്ടാതെയാവും. നമുക്കൊരു വ്യത്യസ്ത ഒരു അനുഭവമാണ് ആ മാസങ്ങളിലൊക്കെ

ഉണ്ടായിട്ടുള്ളത്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടീനെ എതിർക്കുന്നു, അവരെ അതിനെ പോസിറ്റീവായി കാണുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ ആ ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെന്റ് ക്യാമ്പസിൽ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു കാലഘട്ടം നല്ലോണം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ കൂടെ യാത്രകൾ പോയത്, പിന്നെ ക്യാമ്പസിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു NSS ജീവിതം എന്ന് പറയുന്നത്. NSSല് അംഗമായതു മുതല് 7 days ക്യാമ്പ് വരെയുള്ള ആ ദിവസങ്ങൾ അത്രയും മനോഹരമായ ദിവസങ്ങളായിരുന്നു. അവരോടൊപ്പമുള്ള യാത്രകള്, ക്യാമ്പസിലെ നല്ല നല്ല ഓർമ്മകള്, അതായത് 7 ദിവസത്തെ ക്യാമ്പില് രാത്രിയും രാവിലെയും വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വന്നുപെട്ട കുറച്ച് കുട്ടികളെ, ഒരു 50 പേര് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പരിപാടികൾ ചെയ്യുന്നു, അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പോ കാലപ്പോ മുന്നോട്ട് പോയി, നമ്മള് എല്ലാരും ഓരോ വഴികളിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പക്ഷേ കോളേജ് ക്യാമ്പസ് എന്നെ പഠിപ്പിച്ച പാഠങ്ങളും അവിടെ വിരിഞ്ഞ സൗഹൃദവും അധ്യാപകരുടെ സ്നേഹവും എന്റെ മനസ്സിന്ന് ഒരിക്കലും മായുന്നില്ല. ജീവിതത്തിൽ ഇപ്പോ എത്ര ഉയരങ്ങളിൽ എത്തിയാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഒരു മനോഹരമായി തോന്നുന്ന അധ്യായം എന്ന് പറയുന്നത് എൻ്റെ ക്യാമ്പസ് ജീവിതം മാത്രമായിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് കോളേജ് എന്നത് ഒരു കെട്ടിടം മാത്രമല്ലായിരുന്നു, സ്വപ്നങ്ങള് രൂപം കൊണ്ട, സൗഹൃദങ്ങൾ പൂക്കുന്ന, വ്യക്തിത്വം വളരുന്ന ഒരു ജീവിത പാഠശാലയായിട്ടാണ്. ആ ഓർമ്മകള് എൻ്റെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത നിധിയാണ് തന്നെ എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെ വിലപ്പെട്ട മനോഹരമായ ക്യാമ്പസ് ഓർമ്മകള് മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ രചിച്ച ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്നുള്ള ഗാനമാണ്.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
4: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
7: എന്തുപറ്റി?
6: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
8: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
9: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4,000 സ്വർണ്ണമോതിരങ്ങൾ.

0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
1: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ, പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക് വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ക്യാമ്പസ് കളേഴ്സ്.
6: ഞാൻ രമ്യ രമേശ്. എന്റെ വീട് ആലപ്പുഴയിലെ ചെങ്ങന്നൂരാണ്. ഞാൻ എന്റെ കോളേജ് കാലമൊക്കെ ചെയ്തത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് കോളേജിനെ പറ്റിയൊക്കെ പറയുമ്പം എല്ലാവരും ഫ്രണ്ട്സിനെ പറ്റിയും കോളേജ് ലൈഫിനെ പറ്റിയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും അവിടെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ബോണ്ടിങ് ആണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മളോട് നിറയെ സ്നേഹമുള്ള കുറേ ടീച്ചേഴ്സ് ഉള്ളൊരു കോളേജാണത്. ഞാൻ ഡിഗ്രി പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കയ്യിലൊരു പഴയ ഒരു LG ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിലായിരുന്നു ഞാൻ ഫുൾ പ്രോജക്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്റെ പ്രോജക്റ്റ് ഗൈഡ് ആയിട്ടുണ്ടായിരുന്ന ടീച്ചർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ എന്റെ ഫോൺ ഓഫ് ആയിരിക്കും. കാരണം ആ ഫോൺ മോശമായിട്ട് ഞാൻ ഈ പ്രോജക്റ്റ് ടൈപ്പ് ചെയ്ത് തീരുമ്പോഴത്തേക്കിന് അതിന്റെ ബാറ്ററി നല്ല വീക്കായിരിക്കും. അങ്ങനെ ഞാൻ ആ പ്രോജക്റ്റ് കൊണ്ടുവന്ന് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുന്ന ദിവസം എന്നെ ഇങ്ങനെ ഞെട്ടിച്ചിട്ട് ടീച്ചറും വേറെ ഒരു ടീച്ചറും കൂടെ ചേർന്നിട്ട് എനിക്കൊരു പുത്തൻ ഫോൺ വാങ്ങി തരിക ചെയ്തേ. എനിക്കത് ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം ടീച്ചർ അതിനെ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അതിനു മുമ്പ് ഒരു തോന്നല് പോലും ഉണ്ടായിട്ടില്ല. അത്രയും കൺസിഡർ ചെയ്യുന്ന, എന്നാൽ ആരോടും പറയാതെ എന്നെ മാത്രം അറിയിച്ചുകൊണ്ട് ചെയ്ത് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ഇന്നിപ്പം ഞാൻ പുതിയ ഫോൺ വാങ്ങിയെങ്കിലും ഇന്നും ഞാൻ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു സമ്മാനം പോലെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും ആ ടീച്ചർമാരെയൊക്കെ കാണുമ്പോഴും ഇപ്പൊ അവരുടെ ഫോണിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ പോലും അവരെ കുറിച്ചൊക്കെ എപ്പോഴും നല്ല ഓർമ്മകളാണ് മനസ്സിലിങ്ങനെ വരാറുള്ളത്. നന്നായി പഠിപ്പിക്കുകയും എന്നാൽ അതിനൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ചധികം നല്ല മനുഷ്യരെ അവിടെ നിന്ന് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സിന്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവിടെയുള്ള കുറേ അധികം ടീച്ചേഴ്സ് എങ്ങനെ ഇനിയിപ്പോ ഞാൻ ഭാവിയിൽ ഒരു ടീച്ചറാവുമ്പം ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു റോൾ മോഡൽ പോലെ നിൽക്കുന്ന കുറച്ച് ടീച്ചേഴ്സ്, അത് എന്നും എന്നും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനും ഇങ്ങനെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു ഒരു കാലത്ത്. ഞാൻ ഇപ്പം പാർട്ട് ടൈമായിട്ട് ട്യൂഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. എനിക്ക് ജോലി കിട്ടുന്ന ഒരു സമയത്ത് എന്റെ മുമ്പിലുള്ള കുട്ടികളോടും എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റണം, അവരുടെ കൂടെ നിൽക്കാൻ പറ്റണം, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ഒരു തോന്നല് ഇവര് കാരണം എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നും എന്നും ഭയങ്കര സ്നേഹമാണ് അവരോട്. ഞാൻ കോളേജിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന സമയത്ത് എന്റെ വീട് വെൺമണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന, കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ നാട്ടിൽ നിന്നൊക്കെ വന്ന് തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് പഠിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു. നാട്ടിൽ തന്നെ +2 നല്ല മാർക്കൊക്കെ കിട്ടി, നാട്ടിൽ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക, അവിടെ തന്നെ ഡിഗ്രി ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്തയിലുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ സാറാണ്, നീ നാട്ടിൽ നിൽക്കണ്ട, പുറത്തൊക്കെ പോയി പഠിക്കുക, കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, നല്ല എക്സ്പോഷറൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ പേരൊക്കെ പറഞ്ഞു തരുന്നതും അവിടെ അപ്ലൈ ചെയ്യാൻ പറയുന്നതും ഒക്കെ സാറായിരുന്നു. അപ്പോഴും മനസ്സിൽ നിറയെ അവിടെ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ, മാറി നിന്നിട്ടില്ല, എങ്ങനെയാവും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ആ കിട്ടുന്നു, ആ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് മാറി പുതിയൊരു ലോകത്തോട്ട് വേഗം എത്തുകയാണ്. അന്ന് ഇതിൻ്റെ കൂട്ടുകാരൊക്കെ പറയുമ്പം കോളേജിലേക്ക് വന്ന ഞാനും അവിടുന്ന് യുജിയും PGയും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങുന്ന ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഡിഗ്രിക്ക് പഠിച്ച കുട്ടികളൊക്കെ PGക്ക് എന്റെ കൂടെ ഇല്ലാതിരുന്ന ആളുകളൊക്കെ പിന്നീട് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, രമ്യ മാറിയ പോലെ വേറെ ആരും ഇവിടെ മാറിയിട്ടില്ല എന്ന്. കാരണം കോളേജിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും ഒരു നാട്ടിൻപുറത്തെ കുട്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. രണ്ട് സൈഡിലും ഷോളൊക്കെ പിൻ ചെയ്ത് തലയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ അധികം ആരോടും മിണ്ടാതെ ഭയങ്കര ഷൈ ആയിട്ട് മാറിയിരുന്നിരുന്ന, എന്നാ പഠിക്കേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ പോയിരുന്ന ഒരു കുട്ടിയാണ്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോ 4 പേര് ചേർന്നിടത്ത് നിന്ന് സംസാരിക്കാനും അഭിപ്രായങ്ങളൊക്കെ എഴുതി പോസ്റ്റുകൾ ഇടാനും ഒക്കെ ഉള്ളൊരു നിലയിലേക്ക് വളർത്താൻ ഈ കോളേജും ഇവിടുത്തെ ആളുകളും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂട്ടുകാരാണെങ്കിലും എല്ലാരും

നല്ല സ്നേഹമുള്ള മനുഷ്യരെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇപ്പം ആ നാട്ടിലുള്ളവരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് റിച്ച് ആയിട്ട് മാറിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പുകളിലാണ്. വരുന്ന സമയത്ത് ഞാനെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലെ കഴിവുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയുള്ള ഓരോ മനുഷ്യരും എന്റെ ഉള്ളിലെ ഓരോ കഴിവുകളെയും പുറത്തേക്ക് കൊണ്ടുവരാനും എന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എന്നെ എത്തിക്കാൻ ഇപ്പോഴും അതിലേക്ക് എന്നെ എത്തിച്ചുകൊണ്ടിരിക്കാനും ഈ ഒരു തിരുവനന്തപുരം, ഈ കോളേജും ഇവിടെയുള്ള ആളുകളും ഒക്കെ അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈവനിങ് ടൈമിൽ ഹോം ട്യൂഷൻസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം കൂട്ടുകാരൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ പലപ്പോഴും എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. കാരണം കോളേജ് കഴിഞ്ഞാൽ നേരെ ട്യൂഷന് പോകണം എന്നൊരു മൈൻഡ് സെറ്റിലാണ്, 3 മണിയാകുമ്പോൾ കോളേജ് വിടുമ്പോൾ നേരെ പോകണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എന്റെ കൂട്ടുകാരൊന്നും ഒരിക്കലും എന്നെ ജാടയാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടേ ഇല്ല. അവര് എന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി എന്റെ കൂടെ തന്നെ നിർത്തിയിട്ടേ ഉള്ളൂ. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ പലരും പല വഴിക്ക് പോയിട്ട് തിരിച്ച് അവർ തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഇന്നും തിരക്കിന്റെ ഇടയിലാണെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിക്കുന്ന അത്രയും നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പേരുണ്ട്, ഓരോരുത്തരുടെ പേര് പറഞ്ഞില്ലെങ്കിലും അവരുടെ എല്ലാം മുഖം ഇപ്പൊ മനസ്സിലുണ്ട്. ഞാൻ കോളേജിൽ ചേർന്ന് കഴിയുമ്പം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ വഴുതക്കാട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലെ കുട്ടികൾ മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഗവൺമെന്റ് കോളേജസിലെയും കുട്ടികൾ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ നിന്ന് ആരും അവിടെ ഇല്ല. അവിടെ ഉള്ളതൊക്കെ എന്റെ കോളേജിലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ, അതുപോലെ വിമൻസ് കോളേജിലെ, ആർട്സ് കോളേജിലെ ഒക്കെ കുട്ടികളാണ്. എന്റെ ക്ലാസ്സൊന്നും ആരും ഇല്ല. പക്ഷെ എനിക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ള മനുഷ്യര് അവരെ കൂട്ടുകാരെന്നൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. അവരൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ശരിക്കും ഒരു ഫാമിലിയായിട്ട് വീടിനെ ഒന്നും മിസ് ചെയ്യാത്ത പോലെ, എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ വിഷമം തോന്നിക്കുന്ന, കരയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അത്രയും നല്ലൊരു ബന്ധമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തും കൂട്ടി ഉറക്കിയൊക്കെ പോയിട്ടുള്ള കുറച്ച് മനുഷ്യരാണ്. നമ്മൾ വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മയൊന്നും മിസ് ചെയ്യാത്ത നമ്മളെ അത്രയും കരുതലോടെ നോക്കുകയും ഒന്നിച്ചിരുന്ന് പഠിക്കാനാണെങ്കിലും തമ്മിൽ തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം നമ്മൾ വിമൻ ഫോർ വിമൻ എന്നൊക്കെ പറയുന്ന പോലെ തമ്മിൽ ഒട്ടും അസൂയയില്ലാതെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന, നമ്മൾ നന്നായി വരാൻ ആഗ്രഹിക്കുന്ന, ഒട്ടും ജലസല്ലാതെ നമ്മുടെ ഗ്രോത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ വേറെ എങ്ങും കണ്ടിട്ടില്ല. അന്ന് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരാണ് ഇന്നും എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. ഒരു ഗ്യാദറിംഗ് വരുന്ന സമയത്ത് ഒരു ഇത്തിരി അവധി കിട്ടുന്ന, ഒരു 3 ദിവസം ഒന്നിച്ച് അവധി കിട്ടിയാൽ നമുക്ക് ഒന്നിച്ച് തിരുവനന്തപുരത്ത് കൂടാമെന്ന് എവിടെ നിന്നാണേലും ഓടി ഇവിടെ എത്തുന്ന അത്രയും നല്ല കൂട്ടുകാരാണ് അവിടെ നിന്ന് കിട്ടിയത്. നമ്മൾ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഹോസ്റ്റൽ ടൈം 9:30 വരെ ആക്കുന്നത്. അതിന് മുമ്പ് വരെ 6:30 ആയിരുന്നു ടൈം. 6:30 ആകുമ്പം ഹോസ്റ്റലിന്റെ ഉള്ളിൽ കയറണമായിരുന്നു. 9:30 ആക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിലൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെ നടക്കുന്ന മനുഷ്യര് ഇവിടെ വന്നപ്പം രാത്രി ഒന്ന് കാണാനും പുറത്തെ വെട്ടവും ഇവിടുത്തെ തിരക്കുകളും, രാത്രി അമ്പലത്തിലൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, രാത്രി കടൽ കാണാൻ അങ്ങനെയൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഹോസ്റ്റലിലെ ആ ഒരു സമയത്താണ്. തിരിച്ച് ഹോസ്റ്റലിലേക്ക് സമയം എത്തുന്നതിന് മുമ്പ് ഓടി വന്ന് കയറുന്നതും, പിന്നെ വാർഡന്റെ വഴക്ക് കേൾക്കാതെ വേറെ ആളുകളെ കൊണ്ട് ഫുഡൊക്കെ എടുത്ത് വെപ്പിച്ച് അത് പാത്തുപോയി കഴിക്കുന്നതും, പിന്നെ അത് വാർഡൻ കണ്ടുപിടിക്കുമ്പോൾ വഴക്കാവുന്നതും, അന്നൊക്കെ അത് ഇത്രയും വലിയ മെമ്മറി ആണെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. യു ജി തീരുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ, എപ്പോഴും നമ്മൾ ഫണ്ണി ആയിട്ട് ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ റൂമുകളിലും കയറി ഇറങ്ങി എല്ലാ റൂമിലെ കുട്ടികളുടെയും തീർന്ന റെക്കോർഡുകളും ബുക്കുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് ആക്രിക്കടയിൽ കൊണ്ട് വിൽക്കുന്നുണ്ട്. ഒരു 400-500 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ ആ പൈസ കൊണ്ട് നമ്മൾ എന്നിട്ട് ഒന്നിച്ച് പുറത്ത് പോയി ബിരിയാണി വാങ്ങി കഴിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴും എപ്പോഴും ഓർക്കാൻ നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഹോസ്റ്റലിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ക്യാരക്ടർമാരെ മോശമായിരുന്നു എന്ന് തന്നെ ചിന്തിക്കുന്ന പോലെ ഒരു സ്വഭാവമായിരുന്നു. കാരണം ബാക്കിയുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് ഞാൻ. സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പം എന്റെ കട്ടിൽ വേറെ ഒരാൾ വന്ന് കിടക്കുന്നത് പോലും ഇഷ്ടമില്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയം എത്തുമ്പോഴത്തേക്കിന് നമ്മൾ റൂമിലെ എല്ലാവരും കട്ടിൽ ഒന്നിച്ച് അടുപ്പിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയേ ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഗ്രോത്ത് ഫേസിന്റെ ഇടയിൽ എവിടെയോ വെച്ചോ ഞാനും കുറെ ഇവോൾവ് ആയി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സും ഫുഡും ഒക്കെ ഷെയർ ചെയ്യുന്നു. എന്റെയും നിന്റെയും ഒരു വ്യത്യാസം പിന്നെ അവിടെ ഒരു പോയിന്റിന് ശേഷം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തും ഒരുക്കിയും സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും കരയുന്ന സമയത്ത് കൂടെ നിന്നും ഒക്കെ പോയിട്ടുണ്ട്. ഒരു സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ കഴുകുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരുന്നു.
ഒരാൾ കഴുകുന്നു, ഒരാൾ ഒരയ്ക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
9: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
10: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
11: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ക്യാമ്പസ് കളേഴ്സ്.
3: എന്റെ പേര് തീർത്ഥ. ഞാൻ വർക്കല സ്വദേശിനിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു. നമ്മളൊരു S2 കഴിഞ്ഞപ്പോഴേ നമ്മൾ തീർച്ചപ്പെടുത്തി നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ കരഞ്ഞിരിക്കും. ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. നമ്മളെപ്പോഴും ഒരു കോളേജിൽ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് ഇങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പല കുട്ടികളും പറയും. ഞാനും അത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തോട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിട്ടില്ല. ഷുവറായിരുന്നു നമ്മൾ എല്ലാവരും മിസ് ചെയ്യും. നമ്മുടെ ടീച്ചേഴ്സിനെയായാലും നമ്മുടെ ക്ലാസ്സിലുള്ള ആ ഒരു ബോണ്ടാണെങ്കിലും നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഇന്റലക്ച്വൽ സർക്കിൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എല്ലാ കുട്ടികളും സൂപ്പർ തിങ്കേഴ്സ് ആണ്. നല്ല നല്ല ഐഡിയാസ് ആണ് എല്ലാവരുടെ അടുത്തു നിന്നും വരുന്നത്. ആരും മോശമല്ല. ഫ്രഷ് ഐഡിയാസ് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ക്ലാസ്. അവിടെ നിന്ന് പോവുക എന്നുള്ളത് ആ ഒരു ഫൈനൽ ഡേ മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു വിഷമമല്ല. നമുക്ക് ആദ്യം തൊട്ടേ അറിയായിരുന്നു നമ്മളെല്ലാം ഇത് മിസ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ഫൈനൽ ഡേ നമുക്ക് S4 എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു മന്തിയൊക്കെ കഴിച്ചു. അത് ഭയങ്കര വിഷമം ഒക്കെയാണ്. എന്നാലും നമ്മൾ ആ ഒരു ഫുഡൊക്കെ കഴിക്കുമ്പം നമുക്കൊരു സന്തോഷം. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കാര്യങ്ങളും ചിരി ബഹളം എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഒത്തുകൂടുന്നത് ഒത്തിരി നാൾക്ക് ശേഷം, അത് ഒരു മാസം എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു, നമ്മുടെ വൈവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പിയർ ചെയ്തു. അന്നാണ് ലാസ്റ്റ് കാണുന്നത്. അപ്പൊ അന്ന് എല്ലാവരും ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് എല്ലാവരുടെയും വീടുകളിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആർക്കും പിന്നീട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. വൈവ കഴിഞ്ഞ് തിരിച്ചു പോകണം എന്നുള്ള റിയലൈസേഷൻ. അപ്പൊ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒരു സാഹചര്യം ഇല്ലല്ലോ. S4 കഴിയുമ്പോഴും ഇനി വൈവയ്ക്ക് വരാം എന്നുള്ളൊരു ഹോപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വൈവ കഴിയുമ്പോഴത്തേക്ക് പലരും ടി സിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് അന്ന് തന്നെ പോയത്. ഇനി ഒന്നും കൂടെ വരാനായിട്ട് തൃശ്ശൂരിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരെല്ലാം അന്ന് തന്നെ ടി സിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. വൈവ ഉച്ച കഴിഞ്ഞപ്പോ കഴിഞ്ഞെങ്കിലും നമ്മൾ ഒരു 5:30 വരെ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ആ ഒരു പെയിൻ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റൂല, ഇനി എന്ത് കാരണം പറഞ്ഞു വരും, ഇനി ഇവിടെ പഠിക്കാനായിട്ട് വേറെ കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഭയങ്കരമായിരുന്നു. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സിനോടെല്ലാം ചെന്ന് ബൈ പറഞ്ഞു. ടീച്ചേഴ്സിനും അത്രമേൽ സങ്കടമായിരുന്നു. എല്ലാ ബാച്ചിലും അങ്ങനെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പോകുമ്പം ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, യു വെയർ എ വണ്ടർഫുൾ ബാച്ച് എന്ന് എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിൽ ഇപ്പോഴും വളരെ നല്ല ഓർമ്മയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് ആദ്യമായിട്ട് പേപ്പർ പ്രസന്റേഷൻ എന്താണെന്നും എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നൊക്കെ ഉള്ള ഒരു വഴി കാട്ടിത്തന്നത് നമ്മുടെ ട്യൂട്ടറായിട്ടുള്ള രാജേന്ദ്രൻ സാറായിരുന്നു. അന്ന് ഞങ്ങള് 3 പേരെ സാറ് ബ്ലൂ ഹ്യൂമാനിറ്റീസിന്റെ ഒരു സെമിനാർ നടക്കുന്നുണ്ടെന്നും, നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് പ്രിപ്പയർ ചെയ്തോ, അവസരം കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് സാറിന്റെ ഒരു ഗൈഡൻസ് തന്നെയാണ് നമ്മൾ 3 പേരും ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. അതിന്റെ സിനോപ്സിസ് റെഡിയാക്കി സാറിനെ കൊണ്ട് തന്നെ കറക്റ്റ് ഒക്കെ ചെയ്യിച്ചു. അന്നാണ് ശരിക്കും ഞാൻ അറിയുന്നത് ഒരു ടോപ്പിക് കിട്ടിയാൽ എങ്ങനെ നമ്മുടെ ഐഡിയാസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു ഒരു വിഷയമാക്കാം, ഒരു ടോപ്പിക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ശരിക്കും പഠിക്കുന്നത് അന്ന് തന്നെയാണ്. അതിനു മുന്നേ ആസ്പയർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ക്ലാസ്സിൽ പല കുട്ടികൾക്കും ആ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. കോളേജ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്കോളർഷിപ്പാണ്. അതിനു വേണ്ടിയിട്ടും മൈനർ റിസർച്ച് വർക്ക്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ പ്രോജക്റ്റിന് മുന്നേ തന്നെ നമുക്ക് അങ്ങനത്തെ ഒത്തിരി അവസരങ്ങൾ കിട്ടി. അപ്പം ഞങ്ങൾ രാജേന്ദ്രൻ സാറുമായിട്ട് സാറ് സാറിന്റെ കാറിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അവിടെ ചെന്ന് പേപ്പർ പ്രസന്റേഷൻ ചെയ്തു. അന്ന് വലിയ അപ്രിസിയേഷൻ ആയിരുന്നു. ഗവൺമെന്റ് ആർട്സ് കോളേജ് വെച്ചിട്ടായിരുന്നു ആ പ്രസന്റേഷൻ. അപ്പം ഇവരെ വേറെ ഇങ്ങോട്ടും വിടലേടെ എന്ന് അവിടുത്തെ ഒരു സാറ് തന്നെ പറയുകയുണ്ടായി. ഇവരെയൊക്കെ നമ്മുടെ സർക്കിളിൽ തന്നെ കൊണ്ടുവരണം, ടീച്ചിങ് തന്നെ എടുക്കണം, വേറെ ഇങ്ങോട്ട് മാറ്റി പോരുതേ എന്ന് സാറ് നമ്മളോടും ഒക്കെ പറഞ്ഞായിരുന്നു. അതൊരു വലിയൊരു അപ്രിസിയേഷൻ ആയിട്ട് ഞാൻ ഇന്നും എന്റെ മനസ്സിൽ അത് കിടപ്പുണ്ട്. ആദ്യം ഞാൻ 1 മാസം വന്നു പോയി നോക്കി. ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റലിലോട്ട് മാറി. ഹോസ്റ്റലിലോട്ട് മാറിയതിന് ശേഷം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി കോളേജസിലെ കുട്ടികളുണ്ട്. നമ്മുടെ കോളേജിൽ മാത്രമല്ല, ഒരു പേയിങ് ഗസ്റ്റ് പോലെയാണ്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 6:30 ആകുമ്പോഴത്തേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനും ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് വന്നാലും വെളിയിൽ നിർത്തിയേക്കും, കയറ്റത്തും ഇല്ല. പിന്നെ നമ്മുടെ പാരന്റ്സിനെ വിളിക്കും, അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകളൊക്കെ ഉള്ള ഒരു ഹോസ്റ്റലായിരുന്നു. ബട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഹോസ്റ്റലായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോയിട്ട് 6 മണിയാകുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത്, ദൈവമേ 6:30 അവിടെ കയറണമല്ലോ. അപ്പോഴാണ് അവിടെ ഓടി പാഞ്ഞ് പിന്നെ ഓട്ടോ പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഓടി 2-3 ദിവസം ശ്വാസം കിട്ടാണ്ട് അവിടെ നിന്നിട്ടുണ്ട്. കാരണം ഓടി ഓടി ഓടി തളന്ന് പാളയത്തുനിന്ന് ഇങ്ങ് ഹോസ്റ്റൽ വരെ ഓടണം. ഹോസ്റ്റൽ ഇങ്ങ് സ്റ്റാച്ചുവിലാണ്. അപ്പൊ അവിടെ നിന്ന് അത്രയും ദൂരം ഓടിയൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അങ്ങനെ ഒന്നും അലൌഡ് അല്ല. എല്ലാവരും ഉറങ്ങിയിട്ട് രാത്രി 12 മണി

മുകളില് ടെറസിന്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കി, സെക്യൂരിറ്റി അങ്കിള് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആവും. അങ്ങനെയൊക്കെ പോയി കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടു മൂന്ന് പേര് ഡാൻസേഴ്സ് ആണ്, മോണാക്ട് ഒക്കെ ചെയ്യുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. പയ്യ ലോ വോയിസിൽ അവിടെ ഇരുന്ന് പാട്ട് പാടുമായിരുന്നു, ഡാൻസ് കാണും. റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അങ്ങനത്തെ അലമ്പാണ്. അല്ലാണ്ട് ഇവരറിയാണ്ടും കുറെ പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. എല്ലാ പേരും പി ജി പഠിക്കുന്നതാണ്, പക്ഷേ ഡിഫറെന്റ് സബ്ജക്ട്സ്. പിന്നെ വേറെ കോളേജസിൽ നിന്നുള്ള കുട്ടികളുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളാണ് കൂടുതൽ. മാത്സിലെ കുട്ടികൾ, ഇംഗ്ലീഷ്, അപ്പോൾ എല്ലാവരോടും അവരവരുടെ ദുഃഖങ്ങളെല്ലാം പറയും. ഷോർട്ട് നോട്ടീസിലായിരിക്കും എക്സാം വരുന്നത്, നാളെ ഇത്ര അസൈൻമെന്റ് ഉണ്ട്. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഴപ്പമില്ല, ഇനി ചായ കുടിക്കാം. പല ദിവസങ്ങളിലും 4:30 ടീ ആണ്, 4:30 പോയി ഇരിക്കും അവിടെ. എന്നിട്ട് 5:30 ആകുമ്പോഴത്തേക്ക് പോയി കുളിക്കണം. അപ്പം 6:30 അവിടെ ഒരു അറ്റൻഡൻസ് പറയുന്ന ചടങ്ങുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ചായ കുടിച്ചിട്ട് ഈ 6:30 അറ്റൻഡൻസും പറഞ്ഞിട്ടായിരിക്കും പിന്നെ കുളിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് മിക്ക ദിവസം, കാരണം സംസാരിച്ച് തീരത്തില്ല, അത്രയും കാണും. അതിനുശേഷം 7:30 അടുത്ത ഫുഡിന്റെ ബെല്ലടിക്കും. അപ്പൊ നമ്മളിങ്ങനെ പറയും, ഹോസ്റ്റലിൽ വന്ന് കഴിക്കാനായിട്ട് വരുന്ന പോലെ ഉണ്ട്, ഏത് നേരം മെസ് ഹാളിൽ തന്നെ ആയിരിക്കും. 8:30 ആകുമ്പോഴത്തേക്ക് അവിടെ ക്ലീൻ ചെയ്യുന്ന ആന്റി വന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു വിടും. കാരണം എന്നാലും അവർക്കെല്ലാം പാക്ക് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും. അത് വരെ നമ്മളിവിടെ ഇരുന്ന് വർത്താനവും പറഞ്ഞ് എല്ലാവർക്കും അറിയാം അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അലമ്പാണ്. പി ജി സ്റ്റുഡൻസ് ഫുൾ സംസാരവും അതെല്ലാം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. ഓരോരുത്തരുടെ മണ്ടതരങ്ങള്, ഓരോരുത്തരുടെ ഭാഷ സ്ലാങ്, വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന തമാശകള്, നമ്മുടെ നാട്ടില് ഉപയോഗിക്കുന്ന ഒരു കോമൺ വേർഡ് വേറൊരു സ്ഥലത്ത് നമ്മളറിയാണ്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മളറിയാണ്ട് തന്നെ ജോക്സ് അവിടെ ഡെവലപ്പ് ആവും. അങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല മെമ്മറീസ് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട്. ഹോസ്റ്റലിൽ വെച്ച് ഒരു തവണ ഭയങ്കരമായിട്ടുള്ള പനിയും ഡയറിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഏത് ടൈമിലും ഫുഡ് കൊണ്ടുതരും, നമുക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കത്തില്ല. ഒരു തവണ വൈറൽ ഫീവർ ആയിരുന്നു, അപ്പൊ ഡോക്ടർ പറഞ്ഞു ഐസൊലേറ്റ് ചെയ്ത് കിടക്കണം, സിക് റൂമിലാക്കി. പക്ഷെ എനിക്ക് ഏത് സമയത്തും ഞാൻ പറയും കൊണ്ടുതരണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം കൊണ്ടുതരും. പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന. എല്ലാ നേരവും ഫുഡ് എത്തിക്കും, ചായ നിനക്ക് എങ്ങനെ ഉണ്ട്, കുഴപ്പമുണ്ടാ, എന്നിട്ട് ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ അവർ തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ആന്റി വന്ന് കൊണ്ടുപോകണോ, ഒട്ടും വയ്യ എന്നൊക്കെ പറയുമായിരുന്നു. നമ്മൾ എല്ലാ പേരും അങ്ങനെ തന്നെ. ഒരാൾ ഒരു ദിവസം ടെറസിന്റെ മുകളിൽ നിന്ന് വന്ന് വീണ് തലയിടിച്ച്, ഞങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയത്, വാർഡനൊന്നും വരണ്ട, ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോണത്. ആ ഫുൾ ടൈം അന്ന് ആ ടെറസ് വീണ ദിവസം ഞങ്ങൾ ഒരു 2:30 ആയപ്പം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പൊ അവിടെ ചെന്ന് ഒത്തിരി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അതിനുശേഷം 4:30 ആയി, 5:30 ആയി, അവർ ടെസ്റ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന MRI എടുത്തു. നമ്മൾ അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് രാത്രി 12:30 കഴിഞ്ഞു. 12:30 കഴിയുമ്പോഴാണ് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് അതിലാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് അവിടെ ഉറങ്ങാതെ ഇരിപ്പുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം, നമ്മൾ വരുന്ന കാത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അവർ നമുക്ക് വേണ്ടി ഫുഡൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കെസിയും കൂടെയാണ് ആ കുട്ടിയെ കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾ വന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. അന്നൊക്കെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം ഒരു ഫാമിലി പോലെയാണ്, നമ്മുടെ ഒരു സെക്കൻഡ് ഹോം ആണല്ലോ എപ്പോഴും ഹോസ്റ്റലിൽ. അപ്പൊ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു ഒരു ഫീലിംഗ് അവിടെ എപ്പോഴും ക്രിയേറ്റ് ആവും. ആർക്കും പാരന്റ്സ് ഇല്ല, അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല, വലിയവർ ചെറിയവർ അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവരും ഉണ്ട്. ആർക്ക് എപ്പോ ആവശ്യം വന്നാലും എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തത് ഹോസ്റ്റലിൽ പോയതിന് ശേഷമാണ്. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ രവീന്ദ്രമാഷ് സംഗീതം ഒരുക്കിയ ഏതോ നിദ്രതൻ എന്ന ഗാനം എനിക്ക് ഒത്തിരി

ഹായ്, എൻ്റെ പേര് ശ്രുതി രാജ് എന്നാണ്. ഞാൻ ഗവൺമെന്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഈ കോഴ്സ് ഞാനിപ്പോൾ ഒരു ഫോർത്ത് ഇയറിലാണ്. ഫോർത്ത് ഇയർ ആണ് ഞങ്ങൾ ഫൈനൽ ഇയർ. അപ്പോൾ ഈ ഫൈനൽ ഇയർ എത്തി നിൽക്കുന്ന ടൈമിൽ മെഡിസിൻസിൻ്റെ ഒക്കെ കാര്യം, ഇപ്പം വീട്ടുകാരാണെങ്കിലും മെയിൻ ആയിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പനിയും അങ്ങനെ ജലദോഷമോ അലർജിയോ അതൊക്കെ എന്തെങ്കിലും വരുമ്പം നമ്മളോട് യൂസ്വലി വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കും, ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും ഒരു പനി എന്ന് വരുമ്പം വീണ്ടും ചോദിക്കുന്ന ടൈമിൽ ആക്ച്വലി കൈൻഡ് ഓഫ് പ്രൗഡ്, ബിക്കോസ് അവർക്ക് എന്റെ മരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദേ ട്രസ്റ്റ് മീ വിത്ത് ഇറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി പ്രൗഡ് ഫീലിംഗ്. ഞങ്ങളെ ഫാക്കൽറ്റീസ് ആക്ച്വലി ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാവരും നല്ല അപ്രോച്ചബിൾ ആണ് ഫാക്കൽറ്റീസ്. നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി അവർ അപ്രോച്ച് ചെയ്ത് ചോദിക്കാം. കൂടുതൽ ഇൻഹിബിഷൻ ഒന്നും വേണ്ട, അവരപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ മെഡിസിൻ പോസ്റ്റിങ്ങിലൊക്കെ ഞങ്ങളെ റൗണ്ട്സിന് കൂടെ കൊണ്ടുപോകുമായിരുന്നു സാർ. എന്നിട്ട് സാറ് കാണിച്ചു തരും, ഇങ്ങനെയാണ്, ഇതാണ് ഫൈൻഡിങ്സ്. അങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് പഠിക്കുന്നതിനെ കൊണ്ട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടാ ചെയ്യാം. കൂടുതൽ പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ടൈം മെയിൻ ആയിട്ട് അത് എല്ലാവർക്കും ക്ലിനിക്കിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുക. ഞങ്ങൾക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലാണ്. ആ ടൈമാണ്

പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഞങ്ങൾ എല്ലാ ഫാക്കൽറ്റീസും പറയും, നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയർ കയറുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യുക, അവരോട് സംസാരിച്ചിരിക്കുക, ഗെറ്റ് നോ ദം, ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ദെൻ യു ഗ്രോ ദ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലായിരുന്നു കുറേ ക്ലാസ്സസ് കിട്ടിയിട്ടുള്ളത്, ആക്ച്വലി തിയറി ക്ലാസ്സസ് ആയിട്ട്. ബിക്കോസ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് മോർണിംഗിൽ ഇവിടെ ക്ലിനിക്സിലായിരിക്കും, ഒരു 1 o'clock കഴിഞ്ഞിട്ട് ഇതിന്റെ ക്ലാസ്സസ് ഉണ്ടാവും. ആ ഒരു ടൈം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് പിന്നെ ക്ലിനിക്സ് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറുന്ന ടൈം നമ്മൾ ക്ലിനിക്കിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ടേക്ക് വരുന്നു, ഫുഡ് കഴിക്കുന്നു, എന്നിട്ടായിരിക്കും ക്ലാസ് പോയിരിക്കുക. ഭയങ്കര സ്ലീപ്പി ആയിരിക്കും എല്ലാവരും. പിന്നെ ഞങ്ങൾ ഫാക്കൽറ്റീസ് അടിപൊളിയാകുന്നത് കൊണ്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായി ഉറങ്ങി വീഴുമായിരുന്നു. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് അവർ പഠിപ്പിക്കുന്ന അവർക്കും അറിയാം നല്ല സ്ലീപ്പി ആയിരിക്കും. വരുന്ന ഫാക്കൽറ്റീസും ഭയങ്കര അവർക്ക് ടൈം ഉണ്ടാവില്ല യൂഷ്വലി, പക്ഷെ സ്റ്റിൽ അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് എടുക്കുമായിരിക്കും. അപ്പൊ ആ ടൈമിൽ ദേ മേക്ക് ഇറ്റ് വെരി എക്സൈറ്റിംഗ് ഫോർ അസ് ടു നോ അവർ പഠിപ്പിക്കുന്ന ആ ഒരു രീതി. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ കുറെ ഫാക്കൽറ്റീസിന്റെ സ്ലൈഡ്സിലൊക്കെ കുറെ കോമിക്സും അങ്ങനത്തെ ഓരോ പിക്സ് ഒക്കെ വെക്കും ഞങ്ങൾ എടുക്കുന്നു ലൈക്ക് ഉറങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോ ദ ആർ റിയലി സ്വീറ്റ് ഇൻ ദാറ്റ് മാറ്റർ ബിക്കോസ് ദേ വോണ്ട് അസ് ടു ലേൺ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഗാനം എന്ന് പറയുമ്പം പൊന്നോട് പൂവായി എന്ന് പറഞ്ഞിട്ടുള്ള സോങ്.

0: നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി.
1: ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സിക്കിമിലെ തീസാ നദി ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. തുരങ്കം തകർന്ന സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്. സംഭവത്തിന്റെ അന്വേഷണവും രക്ഷാപ്രവർത്തനവും പ്രധാനമന്ത്രി ആരാഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. സാഹിത്യത്തിൽ ഇടതും വലതും ഇല്ലെന്നും സത്യത്തിന്റെ നേർരേഖ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാതിരുന്നതിന് ശേഷമാണ് മുൻമന്ത്രി എം ബി രാജേഷ് UDFനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ക്യാന്റീനോട് ചേർന്ന് ഷെഡിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് മരിച്ചതെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ട് പറഞ്ഞു. ഇന്നാരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം പി വി സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജെ

0: ജേക്കബ് എബ്രഹാം. തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളവളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ, ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
1: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചുകൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879 മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതോടെ ചെക്കോവ് മോസ്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം ചേർന്നു.
0: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആന്റൺ ചെക്കോവ് 26 വയസ്സുള്ളപ്പോൾ തന്നെ 400+ ചെറുകഥകൾ, നിരവധി ചിത്രങ്ങൾ, ചിത്രകഥകൾ എന്നിവ സംഭാവന ചെയ്തിരുന്നു. എന്നും മാനവികതയ്ക്കു വേണ്ടി നിലകൊണ്ട എഴുത്തുകാരനാണ് ആന്റൺ ചെക്കോവ്. 1890 അദ്ദേഹം സൈബീരിയയിലൂടെ സഖാലിൻ ദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുകയും പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.
2: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു 6 രൂപികൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് 15,000 രൂപികൾ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെപ്പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നേ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും. താനോ പ്രായം ചെന്ന സ്ത്രീകളെപ്പോലെ എഴുത്തുകുത്തുകൾ നോക്കുന്നു, മറുപടികൾ തയ്യാറാക്കുന്നു. അന്നയ്ക്ക് കഠിനമായ നിരാശ തോന്നി.
0: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന അക്കിമോവ്ന എന്ന യുവതിയാണ് നോവലിലെ നായിക. കേവലം 26 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അന്നയുടെ തലയിൽ വീണു. പിതാവിൽ നിന്നും ഫാക്ടറി അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിതാവിന്റെ അപ്രതീക്ഷിതമായ മരണം തൊഴിലാളികളെ ദുഃഖത്തിലാക്കി. അവരുടെ ഇടയിൽ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന് മുതലാളിയായ മനുഷ്യനാണ് അന്നയുടെ പിതാവ്. തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ഭൂതഭയം മൂലം അവൾ തന്റെ മുൻപിൽ കൂമ്പാരം പോലെ കിടക്കുന്ന കത്തുകൾ ഓരോന്നായി നോക്കുന്നു. ഗേറ്റിൽ ആവലാതികളുമായി തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിൽക്കുന്നു. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുരുഷന്മാർ കിട്ടുന്ന കാശിലേറിയ പങ്ക് വോട്ട്ക കുടിച്ചു തീർക്കും. എന്നിട്ട്

0: കടം വാങ്ങും. മദ്യപാനികളായ തൊഴിലാളികൾ കാലക്രമേണ രോഗികളായിത്തീരും. അവരുടെ കുടുംബങ്ങൾ തകരും. കത്തുകളിലെ ആവശ്യം പണമാണ്. ഓഫീസിലെ ക്ലർക്കുമാരോട് ആ കത്തുകൾക്ക് പ്രാധാന്യമനുസരിച്ച് 2-3 റൂബിളുകൾ നൽകാൻ അന്ന പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്തൊരു സമൂഹമാണ് തൊഴിലാളികളെന്ന് ക്ലർക്കുമാർ പറയും. അവർ അവളെ ചീത്ത പറയും, ശപിക്കും. പക്ഷേ നേരിൽ കാണുമ്പോൾ ഒരു ദൈവത്തെപ്പോലെ പുകഴ്ത്തും. അങ്ങനെ തന്റെ മുൻപിലെ കത്തുകളും മേശപ്പുറത്തെ 15,000 റൂബിളും അന്ന എന്ന ഫാക്ടറി ഉടമയെ പലവിധ ചിന്തകളിലേക്ക് നയിച്ചു.
1: കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ കുറച്ചു മാറി അതിസുന്ദരമായ ധാരാളം പരിചാരകരുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് അന്ന അക്കിമോവിന താമസിക്കുന്നത്. ബംഗ്ലാവിൽ ക്രിസ്മസ് രാവിൽ ധാരാളം അതിഥികൾ എത്തും. തന്റെ ഫാക്ടറിയിലെ ജീവനക്കാരെയും ക്രിസ്മസ് വരുന്നതിന് അവൾ ക്ഷണിക്കാറുണ്ട്. തന്റെ മുമ്പിലെ കത്തുകളിലൂടെ കടന്നുപോകവേ ആർദ്രഹൃദയയായ ആ യുവതി ദുഃഖത്തിലാവുന്നു. കത്തുകളിൽ ഒരെണ്ണം കണ്ണടച്ച് എടുത്തു. ആ കത്തിൻ്റെ ഉടമയ്ക്ക്, അതായത് ആ തൊഴിലാളിക്ക്, മേശപ്പുറത്തെ 15,000 റൂബിളും നൽകാൻ അന്ന തീരുമാനിക്കുന്നു. ഷാലിക്കോവ് എന്ന തൊഴിലാളിയുടെ കത്താണ് കിട്ടിയത്. അയാൾക്ക് ഞാനീ പണം നേരിട്ട് നൽകും എന്ന് അന്ന തീരുമാനിച്ചു.
2: ഷാലിക്കോവ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൽ അവളെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ബാരക്കുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിച്ചു. ഒരു കറുത്തിരണ്ട ഭീമാകാരം പൂണ്ട കെട്ടിടവും പാർപ്പിടങ്ങളും അന്ന അക്കിമോമിനയ്ക്ക് അസന്തുഷ്ടിയും ഭീതിയും നൽകി. മണ്ണെണ്ണയുടെ തുളച്ചു കയറുന്ന ഗന്ധം, പരിതാപകരമായ അന്തരീക്ഷം. അന്ന ഒരിക്കലും തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല. എല്ലാത്തരം അരാജകത്വവും അവിടെ കൊടികുത്തി വാഴുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറി ചെലവിൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് റൂബിൾ തന്റെ ഫാക്ടറിക്ക് നേടിത്തരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം കണ്ടപ്പോൾ അന്ന ദുഃഖിതയായി. 46-ാം നമ്പർ മുറിയിലാണ് ഷാലിക്കോവും കുടുംബവും താമസിക്കുന്നത്. അന്ന അങ്ങോട്ട് നടന്നു.
0: അപ്രതീക്ഷിതമായി യജമാനത്തെ കണ്ടതോടെ ഷാലിക്കോവും ഭാര്യയും കുട്ടികളും അത്ഭുതപ്പെടുന്നു. അന്ന വരുന്നതിന് തൊട്ടുമുൻപ് അയാൾ വോഡ്കയുടെ ലഹരിയിൽ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. ഗർഭിണിയായ അയാളുടെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ഒന്നും കാര്യമായി കഴിക്കാൻ കൊടുക്കാൻ കഴിയാത്തതിൽ അയാളെയും തന്റെ വിധിയെയും ശപിക്കുകയായിരുന്നു. ഷാലിക്കോവ് ഒരു വിഡ്ഢിയെ പോലെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ രക്ഷക, നമ്മുടെ മാലാഖ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ തന്റെ യജമാനിത്യയെ പുകഴ്ത്താനും തന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് നാണമില്ലാതെ പറയാനും തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും കിടപ്പിലാണെന്നുമുള്ള കള്ളക്കത്താണ് അയാൾ യജമാനത്തേക്ക് എഴുതിയിരുന്നത്. ഷാലിക്കോവിന്റെ കള്ളത്തരമെല്ലാം അന്നയ്ക്ക് മനസ്സിലായി. താൻ ഇയാൾക്ക് 15,000 റൂബിൾ കൊടുക്കില്ല. ഷാലിക്കോവിന്റെ കാപട്യവും ആ ഭാഗ്യഹീനരായ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥയും കണ്ട് അന്ന കുറച്ചു പണം ആ കുടുംബത്തിന് നൽകുന്നു. അവൾക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട്.
1: ഷാലിക്കോവിന്റെ ഭാര്യ കുറച്ചുകൂടി ആതിഥ്യമര്യാദയോടെ അന്നയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ അയൽവാസിയുടെ അതേ നിലയിലുള്ള മുറി വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞ് പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ യജമാനത്തെ രക്ഷിച്ച് ആ വൃത്തിയുള്ള മുറിയിലേക്ക് നയിക്കുന്നു. അന്നയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യുവാവായ പിമനോവിന്റെ വാസസ്ഥലമാണത്. അന്ന ആ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് തന്റെ ഫാക്ടറി ഷിഫ്റ്റ് കഴിഞ്ഞ് പിമനോവ് എത്തുന്നു. അയാൾ തൊഴിലാളിയെങ്കിലും തുല്യനിലയിൽ തന്നെ അന്നയെ കരുതുന്നു. എങ്കിലും അയാൾക്ക് നേരിയ സങ്കോചമുണ്ട്. സുന്ദരിയായ ഒരു യുവതി, അതും തന്റെ യജമാനത്തി, തന്റെ മുറിയിൽ വന്നത് ഒരേ സമയം സന്തോഷിപ്പിക്കുകയും

0: പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് കുതിരവണ്ടിയുടെ വാതിൽ തുറന്നു പിടിക്കുന്നു. ഷാലക്കോവിനെക്കുറിച്ച് അന്ന അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മാന്യതയോടെ പ്രതികരിക്കുന്നു. ഒരു തൊഴിലാളിയുടെ അന്തസ്സും അഭിമാനബോധവും പിമനോവ് പ്രകടിപ്പിച്ചു.
1: തൊഴിലാളികളുടെ കെട്ടിടത്തിൽ നിന്നും പമിനോവിനോട് യാത്ര പറഞ്ഞ് അന്ന സ്വന്തം ഭവനത്തിലെത്തുന്നു. ആ വലിയ വീട് ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ്. ഭൃത്യർ ഓടി നടക്കുന്നു. രാത്രി കുർബാനയ്ക്ക് അന്നയ്ക്ക് പോവാൻ കഴിയില്ല. യുവതിയായ ഭൃത്യ മാഷയ്ക്ക് അതിൽ പരിഭവമുണ്ട്. ഒരു കളിത്തോഴിയെപ്പോലെയാണ് മാഷയെ അന്ന പരിഗണിക്കുന്നത്.
2: പിറ്റേന്ന് അവൾ എഴുന്നേറ്റപ്പോൾ നേരം നന്നേ വെളുത്തിരുന്നു. വൃക്ഷങ്ങളെല്ലാം വെള്ളസാരി വാരി പുതച്ച പോലെ മഞ്ഞ് പടർന്നു കിടന്നു. രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുളിരണിയിക്കുന്ന ഇളം കാറ്റ് വീശുന്നുണ്ട്. ജനാലയിലൂടെ അന്ന അക്കിമോമന പുറത്തേക്ക് നോക്കി. ഇന്ന് ക്രിസ്മസ് ആണ്. മാഷ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അന്നയുടെ മുറിയിലെത്തി. അവൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് അന്ന അക്കിമോമന മാഷയ്ക്കൊപ്പം പ്രധാന ഹാളിലേക്ക് കടന്നുവന്ന് ഭൃത്യർക്ക് ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ നൽകി. പലർക്കും പണമാണ് നൽകിയത്. ക്രിസ്മസ് വിരുന്നിന് അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അന്ന ഒരുക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബംഗ്ലാവിലൂടെ നടന്നു.
1: ഭക്ഷണമുറിയിലിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പം വൃദ്ധകളുണ്ട്. ഭൃത്യരും വണ്ടിക്കാരും തൊഴിലാളികളും അതിഥികളും ബഹുമാനത്തോടെ അന്നയ്ക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാക്ടറിയിൽ നിന്ന് 20 പേരടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യ സംഘം വന്നിരുന്നു. പള്ളിവികാരികൾ, ബിഷപ്പുമാർ, സഹായം തേടി വന്നവർ, അങ്ങനെ ക്രിസ്മസ് വിരുന്നിന് വന്നവരെക്കൊണ്ട് ബംഗ്ലാവും പൂന്തോട്ടവും നിറഞ്ഞു. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉൾപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സഹായം അഭ്യർത്ഥിച്ചെത്തിയ പാവപ്പെട്ടവരും ആ ക്രിസ്മസ് രാത്രിയിൽ ആ ബംഗ്ലാവിനു ചുറ്റും പ്രതീക്ഷയോടെ ഒത്തുചേർന്നു. മാഷയോട് തന്റെ മനസ്സ് അവൾ തുറക്കാറുണ്ട്. 26 വയസ്സുള്ള ആ യുവതി ഒരു പുരുഷന്റെ പ്രണയം ആഗ്രഹിക്കുന്നു. മാഷ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അന്നയെ പ്രകോപിപ്പിക്കാറുണ്ട്. പമിനോവിനെ കണ്ട നേരം മുതൽ അന്നയിൽ ഒരു പ്രത്യേക വികാരം ഉടലെടുത്തു. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തന്റെ ദയാവായ്പ അയാൾ അംഗീകരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അയാൾ തന്നെ മോഹിക്കുന്നതായി അവൾക്ക് തോന്നി.
0: പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും അന്നയെ കാണാൻ എത്തുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. ക്രിലിനും ലിസിച്ചുമായിരുന്നു അവർ. ഒരാൾ സിവിൽ കൗൺസിലർ, മറ്റേയാൾ വക്കീൽ. രണ്ടുപേരും രാത്രി വൈകിയാണ് എത്തിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൂവരും. എന്തും തുറന്നു പറയുന്ന തരം കൂട്ടുകാർ. ക്രിസ്മസ് രാത്രിയിലെ വിഭവസമൃദ്ധമായ അത്താഴം അവർ മൂവരും ഒരുമിച്ച് കഴിച്ചു. വീഞ്ഞു നുകർന്നുകൊണ്ട് അവർ സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. 2000 തൊഴിലാളികൾ തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് അന്ന സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്.
1: ഉല്ലാസപ്രിയരായ ആ സുഹൃത്തുക്കളുടെ സന്ദർശനം അന്നയിൽ നല്ല ഉത്സാഹവും കുസൃതിയും സൃഷ്ടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന ഫാക്ടറിയിലെ ഉത്തരവാദിത്വവും തൊഴിലാളികളുടെ ആവലാതികളും കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഭൃത്യരായ യുവതികൾക്കെല്ലാം തങ്ങളുടെ യജമാനത്തിയുടെ മാറ്റം സന്തോഷപ്രദമായി തോന്നി. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. സുഹൃത്തുക്കളുടെയും മാഷയുടെയും മറ്റടുപ്പമുള്ള യുവതികളായ ഭൃത്യകളുടെയും വർത്തമാനം അവളിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം കടത്തിവിട്ടു. ഈ ലോകത്തിൽ തനിക്ക് ചേരുന്ന ഒരു പുരുഷൻ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്ത അവളെ മത്തുപിടിപ്പിച്ചു. ആ പുരുഷനുവേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു.
2: കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ നേരം പോക്കിനായി അത്താഴത്തിന് ശേഷം ഒരു കളിയിൽ ഏർപ്പെടാൻ അവർ തീരുമാനിച്ചു. രാജാക്കന്മാർ എന്നായിരുന്നു ആ കളിയുടെ പേര്. ആ കളി കാണുന്നതിനായി താഴെയും മുകളിലുമുള്ള നിലകളിലെ മുഴുവൻ ഭൃത്യരും വാതിലുകളിൽ വന്നുകൂടി. സ്ത്രീകൾക്കൊപ്പമാണ് അവൾ കളിച്ചത്. പുരുഷന്മാരായ അവളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അത്താഴം കഴിഞ്ഞ് വിശ്രമ മുറികളിലേക്ക് മടങ്ങിയിരുന്നു. സ്ത്രീകൾ അവളോട് വിവാഹിതയാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ അന്നയും അതുതന്നെ ആലോചിക്കുകയായിരുന്നു.
1: ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും ഏകാന്തതയും അന്ന അക്കിമോവ്നയ്ക്ക് അനുഭവപ്പെട്ടു. ഫാക്ടറിയിൽ 2000 തൊഴിലാളി ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും തന്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് വേണ്ടത്. ധനിക എന്ന നിലയിൽ തന്നെ ഒട്ടും വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധിക്കുന്നവനെ അന്ന അങ്ങനെയൊക്കെ ആ ക്രിസ്മസ് രാവിൽ ചിന്തിച്ചു.
0: ആന്റൺ ചെക്കോവിന്റെ നോവലുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കൃതിയാണ് പെണ്ണിന്റെ സാമ്രാജ്യം. പിയാനോവിന്റെ തണുത്തുറഞ്ഞ തന്ത്രികളിൽ ഒരു നാദധാരയ്ക്കായി വികാരാത്മകമായ ഒരു ഈണത്തിനായി പരതുന്ന അന്ന അക്കമോവ്ന എന്ന 26 വയസ്സുകാരിയായ യുവതിയുടെ ഹൃദയത്തിലൂടെ ഒരു പെണ്ണിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഇവിടെ നോവലിന്റെ ഭാവതലം ആർദ്രമാണ്. തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളുടെ വിവിധ അടരുകൾ ആവിഷ്കരിക്കാനുള്ള ആന്റൺ ചെക്കോവിന്റെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്.
2: അന്ന അക്കിമോവ്ന പെട്ടെന്ന് ലജ്ജാവിവശയായി. കവിൾത്തടങ്ങൾ ചുട്ടുപൊള്ളുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവൾ ചീട്ടുവൊന്നായി ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. കോണിപ്പടികളിലൂടെ ഓടിക്കയറി മുകളിലെത്തി നിലയിലെത്തിയപ്പോൾ പിയാനയുടെ അടുത്ത് ചെന്നവൾ ഇരുന്നു. താഴത്തെ നിലയിൽ നിന്നും കടലിരമ്പൽ പോലെ ശബ്ദം അവളുടെ കാതുകളിൽ അപ്പോഴും വന്നലച്ചുകൊണ്ടിരുന്നു. ആ വലിയ മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പ്രഭ ചൊരിഞ്ഞു. പിയാനോയിൽ ആദ്യം അവൾ ഒരു ഗീതം വായിച്ചു. രണ്ടാമതും മൂന്നാമതും വായിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
1: ക്രിസ്മസ് രാവിൽ 12 മണിവരെയും അന്ന പിയാനോയിൽ പല ഗീതങ്ങളും വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ മുഖം മാത്രം തെളിഞ്ഞുവന്നു. അത് ധനിക എന്ന നിലയിൽ തന്നെ വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധനയോടെ നോക്കിയ, മാന്യമായി ഇടപെട്ട പിമിനോവിന്റെ മുഖമായിരുന്നു. അയാളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. ക്രിസ്മസ് വിരുന്നിന് അയാൾ താമസിച്ചാണ് വന്നത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കാര്യം അവൾ ഓർത്തു. മാഷ അവളുടെ ശയ്യ ഒരുക്കാനായി എത്തിയപ്പോൾ അന്ന സ്വപ്നത്തിൽ നിന്നുണർന്നു. മാഷ കിടക്കവിരി നേരെയാക്കാൻ തലയിണകൾ തട്ടിക്കുടഞ്ഞു. ഷാലിക്കോവ് സഹായം ചോദിച്ചുവെന്ന കാര്യം പറഞ്ഞു. ഷാലിക്കോവിന്റെ പേര് കേട്ടതും അന്നയ്ക്ക് ദേഷ്യം വന്നു. അവൾ മുടിക്കോതിക്കൊണ്ടിരുന്ന ചീപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് മാഷ അവളോട് പറഞ്ഞു. അയാളെ താനിനി ഒരിക്കലും പരിഗണിക്കില്ലെന്ന് അന്ന തീരുമാനിച്ചു. എല്ലാവരും ധരിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികളെ സഹായിക്കാൻ മാത്രമേ തന്നെ കൊള്ളൂ എന്നാണ് അന്ന മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു.
2: വസ്ത്രം മാറാതെ അന്ന കിടന്നു. ലജ്ജയും നിരാശയും കൊണ്ട് തേങ്ങി. വെറുപ്പും നിരാശയും തോന്നി. പിമനോവിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. തന്റെ സുഹൃത്തുക്കളായ ലിസ്പിച്ചിനെക്കുറിച്ചും ക്രിലിനെക്കുറിച്ചും ചിന്തിച്ചു. പിമനോവിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അയാളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചു. പിന്നെ

0: അമ്മയെക്കുറിച്ച് ഓർത്തു. ഇതേ പുതപ്പിനുള്ളിൽ അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങുക അസാധ്യമാണ്. മാഷ കിടക്കയുടെ മുന്നിൽ മുട്ടുകുത്തി വേദന നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു. അവൾ കരയുകയാണ്. വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ മണ്ടികളാണ്. ചിരികളോടും കരച്ചിലോടും കൂടി അന്ന അക്കിമോമിന പറഞ്ഞു, നമ്മൾ മണ്ടികളാണ്. ഹോ, എന്തൊരു മണ്ടികൾ!
1: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാര്യയായും അമ്മയായും ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്ന അന്ന മറ്റുള്ളവർ തന്നെക്കുറിച്ച് തീർത്ത സങ്കല്പങ്ങളുടെ തടവിൽ കഴിയുന്നതാണ് നോവൽ കാണിച്ചു തരുന്നത്. ഫാക്ടറി ഉടമയായ അവളെ ഒരു ധനിക എന്ന നിലയിൽ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അവളുടെ ആത്മാവിനെ ആരും സ്പർശിക്കുന്നില്ല. സ്ത്രീ എന്ന നിലയിൽ അവൾ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അവളെ അല്പമെങ്കിലും പരിഗണിച്ചത് ഫാക്ടറിയിലെ തൊഴിലാളിയായ പിമിനോവ് മാത്രമാണ്. അയാളോട് അവൾക്ക് ആദരവും പ്രണയവും തോന്നുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ സങ്കോചമുണ്ട്. ഒരു തൊഴിലാളിയെ താൻ വിവാഹം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കുമോ എന്ന ഭയമുണ്ട്. ഒരു തരത്തിൽ താൻ തന്നെ തീർത്ത തടവിനകത്ത് കിടന്ന് വീർപ്പുമുട്ടുകയാണ് അന്ന അക്കിമോവ്ന എന്ന 26 വയസ്സ് മാത്രമുള്ള യുവതി. അവൾ നൽകിയ ക്രിസ്മസ് വിരുന്ന് ഏവരെയും സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല.
2: സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ആന്റൺ ചെക്കോവിന്റെ ഈ നോവൽ റഷ്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ്. വായനക്കാർക്ക് സങ്കല്പിക്കാൻ പലതും വിട്ടു നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്ന പിമനോവിനെ വിവാഹം കഴിക്കുമോ എന്നതിനെക്കുറിച്ച് നോവൽ അന്ത്യത്തിൽ ഒരു സൂചനയും ചെക്കോവ് നൽകുന്നില്ല. മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്ക് തുറന്നുവയ്ക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചെറുനോവൽ. തൊഴിലാളി സമൂഹത്തിന്റെ ദുരിതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോഴും സ്വയം നാശത്തിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ സ്വഭാവത്തെ ചെഖോവ് ഈ നോവലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ ഒരു പ്രണയ നോവലാണിതെന്ന് തോന്നാമെങ്കിലും ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആഖ്യാന രീതിയാണ് ചെഖോവ് ഈ കൃതിയിൽ പുലർത്തിയിരിക്കുന്നത്.
1: റഷ്യൻ സാഹിത്യത്തിൽ മാത്രമല്ല, ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തുകാരൻ ആന്റൺ ചെക്കോവ്. ചെക്കോവിന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു. മാനവികതയെ നാം ചേർത്തു പുൽകുന്നു. പെണ്ണിന്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെക്കോവിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് എന്നതിൽ സംശയമില്ല.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇത് ചിത്രം ഒരാൾ. ഗാനരചന BR പ്രസാദ്, സംഗീത സംവിധാനം വിശ്വജിത്, ഗായകൻ ബിജു സംഗീത്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ചിത്രം സൂര്യഗായത്രി, ഗായകർ യേശുദാസും ചിത്രയും. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം രവീന്ദ്രൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ ശ്രോതാക്കളെ, തിരൈപ്പൂക്കളിലേക്ക്. ആദ്യഗാനം ശ്രേയാ ഘോഷാലും അഭിജിത് അനിൽകുമാറും പാടിയത്, രചന വൈരമുത്തു, സംഗീതം സാംസിയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ചിത്രം 12B, രചന വൈരമുത്തു, സംഗീതം ഹാരിസ് ജയരാജ്, ഗായകർ സുഖ്വീന്ദർ സിംഗും ഫെബി മണിയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: യുവൻ ശങ്കർ രാജ സ്വന്തം സംഗീതത്തിൽ ഹരിചരണം പ്രിയ മാലിക്കൊപ്പം പാടിയ ഗാനം ചിത്രം 1945. രചന മോഹൻ രാജ,

0: പ്രിയ ശ്രോതാക്കളെ, തിരയപ്പൂക്കൾ തുടർന്ന് കേൾക്കാം വൈകിട്ട് 4 മണിക്ക് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖയായ സ്ത്രീ സാന്നിധ്യമാണ് ഡോക്ടർ ജോളി സക്കറിയ. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമായും മാരവേനിയസ് കോളേജിലെ അക്കാഡമിക് ഡീനായും മലയാള വിഭാഗം മേധാവിയായും പ്രവർത്തിച്ച ശേഷം നിലവിൽ മാറനല്ലൂർ ക്രൈസ്റ്റ്നഗർ കോളേജിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോളി സക്കറിയ തന്റെ ഔദ്യോഗികവും വൈജ്ഞാനികപരവുമായ ജീവിതാനുഭവങ്ങളും ഒപ്പം ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം മേളം.
4: സ്വാഗതം.
3: അപ്പോൾ മദ്രാസ് സർവകലാശാലയിൽ നിന്നുമാണ് മലയാളം MA, അതും 1-ാം റാങ്കോടു കൂടിയാണ് പാസ്സായത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസം പഠിച്ചത്. എങ്ങനെയായിരുന്നു മലയാളത്തിലോട്ടുള്ള ഒരു യാത്ര? എന്തുകൊണ്ട് മലയാളം എന്ന് തീരുമാനിച്ചു?
4: എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിക്കും പാലായ്ക്കും ഇടയ്ക്കുള്ള ഇളങ്ങുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. സയൻസ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് മലയാളത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ പോകും, ഡിബേറ്റിനൊക്കെ പോകും. അപ്പോൾ മലയാളം പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മലയാളം പഠിക്കാനുള്ള കോളേജുകൾ ഇല്ലായിരുന്നു. സെന്റ് തോമസ് പാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൺകുട്ടികൾക്കേ പ്രവേശനമുള്ളൂ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് മെറിറ്റിൽ തന്നെ കിട്ടുകയും ചെയ്തു. അവിടെ നബീസ ഉമ്മാൾ ടീച്ചറായിരുന്നു ഞങ്ങളുടെ ഹെഡ്. അപ്പോൾ ടീച്ചർ ഒരുപാട് സ്വാധീനം വിദ്യാർത്ഥികളിൽ ചെലുത്തുന്ന ഒരാളാണ്. ടീച്ചറിൻ്റെ പഠിപ്പീരും അതും എല്ലാം കൂടെ ചേർത്തിട്ട് മലയാളത്തോടൊരു പ്രത്യേക അഭിനിവേശമൊക്കെ തോന്നുകയും നല്ല നിലയിൽ അവിടെ നിന്ന് ഡിഗ്രി പാസ്സാകുകയും ചെയ്തു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത്, അതായത് ഞാൻ 85 ഒക്കെയാണ് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അവിടെ മലയാളം മെയിൻ MA കൂടെ ചേർന്ന് തന്നെ ജേർണലിസം ഉണ്ട്. നമ്മൾ സബ് പഠിക്കുന്ന പോലെ തന്നെ, സംസ്കൃതം സബ് പഠിക്കുന്നത് പോലെ തന്നെ ജേർണലിസവും പഠിക്കും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്റേൺഷിപ്പും കേരളത്തിൽ തന്നെ. അന്ന് ഞങ്ങൾ കലാകൗമുദിയിലാണ് വന്നത്. ഇന്നത് പ്രത്യേകം ഓർക്കുന്നു, കാരണം കലാകൗമുദിയിൽ NRS ബാബു സാറായിരുന്നു ഞങ്ങൾക്ക് എല്ലാ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും തന്ന് ഞങ്ങളെ നയിച്ചതൊക്കെ. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്നത്തെ ആ ജേർണലിസം പഠനമാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നതിനും, 10-20 പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൾച്ചറൽ പബ്ലിക്കേഷൻസിൽ എഡിറ്ററായിട്ട്.

0: അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്നത്തെ ആ ജേർണലിസം പഠനമാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നതിനും, 10-20 പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൾച്ചറൽ പബ്ലിക്കേഷൻസിൽ എഡിറ്ററായിട്ട്.
1: എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഈ വിഷയം ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എവിടെ?
0: അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ MA കഴിഞ്ഞ ഉടനെ റിസർച്ചിനായിട്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയാണ് സമീപിച്ചത്. സാറ് സന്തോഷത്തോടുകൂടി എന്നെ സ്റ്റുഡൻ്റായിട്ട് എടുത്തു. കാൽപ്പനിക കവികളെക്കുറിച്ച് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സാറ് സിനോപ്സിസ് ഒക്കെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അതായത് അതും 86-85 കാലഘട്ടത്തിലാണ്, റിസർച്ചൊന്നും അത്ര പോപ്പുലറൊന്നുമല്ല. അങ്ങനെ ഞാൻ കാൽപ്പനിക കവികളുടെ കുറേ ഇതൊക്കെ സാറിന് എഴുതിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ PG ഒരു സെമിനാർ പേപ്പറായിരുന്നു ONV കവിതകളിലെ ബൈബിൾ ബിംബങ്ങൾ എന്ന് പറഞ്ഞ്, അത് മലയാള സാഹിത്യം അന്ന് പ്രസിദ്ധീകരിച്ചു. ആ സെമിനാർ പേപ്പർ പ്രഭാകര വാര്യർ സാറാണ് അതിന് പ്രചോദനം നൽകിയത്. ഇത് കണ്ട ONV സാർ അന്ന് ഇത് ആരാണെന്ന് അന്വേഷിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞ് എങ്ങനെ ഞാൻ അറിഞ്ഞ്, ഞാൻ പോയി സാറിനെ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കാൽപ്പനിക കവികളിലെ കുറിച്ചുള്ള പഠനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ONV സാറിൻ്റെ കവിതകളിലെ നിറങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം ഞാൻ എഴുതി കൊണ്ടുപോയി ഓണക്കൂർ സാറിനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് ജസ്റ്റ് കണ്ട് പിടിച്ചത് കറുപ്പ് നിറം ഒരുപാട് ONV സാറ് ഉപയോഗിക്കുന്നു എന്നാണ്. അതങ്ങനെ കൊണ്ടു കൊടുത്തപ്പോൾ എന്നോട് ഓണക്കൂർ സാറ് പറഞ്ഞു, ജോളി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇനിയും കാണും കൂടുതൽ. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഇത് കാണുന്നത്. അപ്പം ഞാനത് നന്നായിട്ട് എഴുതി സാറിനെ കൊണ്ട് കാണിച്ചപ്പം സാറ് പറഞ്ഞു, ഇത് നമുക്കങ്ങ് തീസിസാക്കിയാലോ എന്ന്. അപ്പം അതങ്ങനെ സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങൾ എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലാ ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്. ശരിക്കും ആ പഠനം എന്ന് പറയുന്നത് മലയാള കാൽപ്പനിക കവികളെ നിറങ്ങൾ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നിറങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ ദുഃഖം വരുമ്പോൾ, അതായത് സങ്കടം വരുമ്പോൾ കറുപ്പ് കാണുന്നു, സന്തോഷം വരുമ്പോഴോ ചുവപ്പ് കാണുന്നു, വിശുദ്ധി വെള്ള കാണുന്നു. ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. അത് എങ്ങനെ കവികളിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇവരെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പഠനം. സിനോപ്സിസ് വെച്ചപ്പോൾ ഗുപ്തനായർ സാർ അത് അംഗീകരിച്ചു. സാറ് പറഞ്ഞു, റെഫറൻസ് ഒന്നും കിട്ടൂല, തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒരു റെഫറൻസും ഇല്ലായിരുന്നു. എനിക്ക് ആകെ അന്നൊരു റെഫറൻസ് കിട്ടിയത് കീറ്റ്സിൻ്റെ കവിതയിലെ ചുവപ്പ് നിറത്തെക്കുറിച്ച് ഒരു പഠനം ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിരുന്നു. മനഃശാസ്ത്ര ബുക്കുകൾ ഒരുപാട് ഞാൻ വായിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും കളറിനോടുള്ള പ്രത്യേകത എങ്ങനെയാണ്, എന്തുകൊണ്ട് അതിൻ്റെ വരുന്നു എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അപഗ്രഥനവും കൂടി നടത്തി. അത് കുമാരനാശാൻ മുതൽ സുഗതകുമാരി വരെയുള്ള 5 കാൽപ്പനിക കവികളെ എടുത്ത് പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്യുകയായിരുന്നു. ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പുസ്തക രൂപത്തിലാക്കി. ഇന്നും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: മാഡത്തിന്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, കവികളാണെങ്കിലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മെന്റൽ ഓറിയന്റേഷൻ ഒക്കെയാണോ ഈ കൂടുതൽ കളറുകളെ?
0: അത് അവരറിയാതെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ONV യെ പറ്റി തന്നെ പറയുമ്പോൾ പറയാറുണ്ട്, ONV ഒരു വിപ്ലവ ബോധവുമായിട്ട് കവിതയിലേക്ക് കടന്നു വന്നയാളാണ്. അത് ശരിയാണ്. ആ വിപ്ലവത്തിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പം ആ കാലഘട്ടത്തിൽ മുഴുവനും ആവിഷ്കരിക്കുന്ന പലതും ചുവപ്പ് നിറമുള്ള ബിംബങ്ങളാണ്. പൊന്നെ പോലെ മിനുക്കം തന്നല്ല പൊന്നായിത്തീരുമോ ചെങ്കതിരെന്നൊക്കെ ചോദിക്കുന്നത് ഈ ചുമപ്പിൽ നിന്ന് കവിയുടെ ഒരു മാറ്റമാണ്. ആദ്യകാലത്തെ ചുവപ്പ് കാലഘട്ടത്തിലെല്ലാം ചുവന്ന കുന്നിക്കുരുമാലയുമായിട്ട് നിൽക്കുന്ന പെണ്ണ് എല്ലാം ചുവപ്പാണ്. പക്ഷേ ഒരുപാട് കാലം കവിക്ക് അങ്ങനെ ഒരു വിപ്ലവ ഇതിൽ നിൽക്കാൻ പറ്റിയില്ല. അത് നമ്മളല്ലാതെ പഠിക്കുമ്പോഴും അതറിയാം. കവിയുടെ വ്യക്തിജീവിതമല്ല, കാവ്യ ജീവിതം മാറി, ചുവപ്പിൽ നിന്ന് മാറി മഞ്ഞയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ മഞ്ഞ നിറം ഒരു ഭാരതീയ അവസ്ഥയുടെ പ്രത്യേകതയാണ്. കുറേ മഞ്ഞ ബിംബങ്ങൾ, മഞ്ഞയുമായി ബന്ധപ്പെട്ട ബിംബങ്ങളായിരുന്നു കുറേ കവിതകളൊക്കെ എഴുതി. പക്ഷേ അപ്പോഴും ONV-യുടെ മനസ്സ് എപ്പോഴും റൊമാൻറ്റിക്കാണ്. അങ്ങനെ ആ മഞ്ഞയിൽ നിന്നും കവി മാറുകയാണ്. മഞ്ഞ മാറി അത് പിന്നെ പച്ചത്തുരുത്തിലേക്ക്, കൊച്ചു ദുഃഖത്തിൻ്റെ പച്ചത്തുരുത്തിലേക്ക് ഞാൻ മാറുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കറുപ്പിലേക്ക് മാറുകയാണ്, ഈ പ്രകൃതിയൊക്കെ നശിക്കുന്നു. ഭൂമിക്കൊരു ജന്മഗീതത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കറുപ്പ് വന്നു, ആ കറുപ്പ് തന്നെ വെള്ളയുടെ പശ്ചാത്തലത്തിൽ വന്നു. അതായത് അക്ഷരം പൂക്കളായി വിടർന്നത് വെള്ളത്താളിലാണല്ലോ

0: എന്ന് പറയുന്ന ആ കവി. അവസാനം അതിനെ എന്നിട്ട് ഈ ബൈബിൾ ബിംബങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ആയിട്ട് കവി ബന്ധപ്പെടുത്തി. അങ്ങനെ കവിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ കവിത വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനമായ ഒരു വേറൊരു ഉദാഹരണം, കുമാരനാശാനെ നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാം കുമാരനാശാന്റെ കാവ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. നളിനി, ലീല, സീത, വാസോദത്ത എല്ലാം അവരൊക്കെ എല്ലാം നിലവിലുള്ള നിയമങ്ങളെ ധിക്കരിച്ച ആളുകളാണ്. നളിനിയാണെങ്കിലും അതെ, സീതയാണെങ്കിലും അതെ. സീതയും ചോദിക്കുന്നത് ഞാൻ ഒരു പാവയല്ലല്ലോ, വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും. അവസാനം ചിന്താവിഷ്ടയ സീതയിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പം എല്ലാം ഈ വിധിയെ ധിക്കരിക്കുന്ന സ്ത്രീകളാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവര് വിധിയെ ധിക്കരിക്കാൻ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും ഇരുട്ടിലിരുന്നാണ്. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ സീത പോയി മരത്തിന്റെ ചുവട്ടിലിരുന്നതാണ്. അപ്പം ആ കറുപ്പിന്റെ ഒരു പശ്ചാത്തലം അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒ എൻ വി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒ എൻ വിയുടെ കവിതകളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നുന്നതും. സിനിമ പാട്ടാണെങ്കിലും വളരെ ശോകമായ, ഭയങ്കര സാന്ദ്രമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന കവിതകളും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ വരുന്നത്.
1: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങളും കൂടെ പങ്കുവെക്കാം. ആദ്യമായിട്ട് ടീച്ചർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
0: എനിക്ക് എന്നും എന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഒ എൻ വി എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം കൊടുത്ത, യേശുദാസ് പാടിയ ഉൾക്കടൽ എന്ന സിനിമയിലെ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള ആ ഗാനം.
1: അപ്പൊ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ഈ ഗവേഷണത്തിന് ശേഷം അധ്യാപികയായിട്ട് മാർവേനിയസ് കോളേജിൽ?
1: ഗവേഷണത്തിന് ശേഷമല്ല, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയ കുറച്ച് ജേർണലിസം പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിന്റെ രണ്ട് വാരിക ഉണ്ടായിരുന്നു, കേരളം വളരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ വാരികയും അതുപോലെ തന്നെ നായിക എന്നൊരു സിനിമാ വാരികയും. അവിടെ കുറേ കാലം ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് ഈ ജേർണലിസവുമായിട്ട് പഠിച്ചിട്ട് വന്നതിൻ്റെ ഒരുപാട് ഗുണം അത് ഉണ്ടായി. ഇന്ന് ഞാൻ ഓർമ്മിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാറ്റൂർ സാറ് അവിടെ വന്ന ഏതോ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞതായിട്ടറിഞ്ഞു. അവിടെ അന്ന് കെ എ ബീനെ ഞാനും ആയിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവരെ എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ആകാശവാണിയിൽ വരും, കാഷ്വലായിട്ട് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോളേജിൽ ജോലി കിട്ടുന്നത്, ഞാൻ അവിടെ ജോയിൻ ചെയ്തു.
0: അവിടുത്തെ നീണ്ടകാലത്തെ അനുഭവങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് മാഡത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്? ഇപ്പൊ കുട്ടികളാണോ ടീച്ചറിനെ കൂടുതൽ സ്വാധീനിച്ചത്, ടീച്ചറാണോ കുട്ടികളെ സ്വാധീനിച്ചത്?
1: എപ്പോഴും കുട്ടികൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം മാർവേനിയസ് കോളേജിനെ പറ്റി പറയുമ്പോൾ അത് സമൂഹത്തിന്റെ ഒരു നല്ല ക്രീമായിട്ടുള്ള ഒരു പരിച്ഛേദമാണ് അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കുട്ടികളുണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, ഡേ സ്കോളേഴ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ട്, ബിസിനസ്സുകാരുടെ മക്കളുണ്ട്, രാഷ്ട്രീയക്കാരുടെ മക്കളുണ്ട്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും നമുക്ക് അവിടെ കിട്ടും. അവരുമായിട്ടുള്ള ആ ഒരു ഇടപെടല്, ചെറുപ്പം മനസ്സിനോടുകൂടെ ഉള്ള, ഇതിപ്പം 40-ാമത്തെ വർഷമാണ് എൻ്റെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ മനസ്സ് കുട്ടികളോടൊപ്പം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കുട്ടികളുടെ കൂടെ, അതുപോലെ തന്നെ നല്ല അധ്യാപകരുടെ കൂടെയും നമ്മൾ ഇടപെട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒക്കെ ഒരു പരിണിത ഫലമാണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും ജീവിതകാലത്തിൽ എന്നും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. പ്രത്യേകിച്ച് അധ്യാപനം, കവിത നമ്മൾ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ കൂടെ ടൂറ് പോകുന്നു, അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നു, പിന്നെ പഠിക്കാൻ പൊന്നോക്കമായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്.
0: ഒരുപാട് തലമുറകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണല്ലോ.
1: തീർച്ചയായിട്ടും അതെ.
0: സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ കേരള സർവകലാശാലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ മാഡം ഒരുപാട് സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ. അപ്പൊ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്നൊന്ന് പറയാം?
1: നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഞാന് പല യൂണിവേഴ്സിറ്റിയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരുന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വരെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ജേർണലിസം പഠിക്കാനാണ് മദ്രാസിലെന്ന് പോയതെന്ന്. അത് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നപ്പോഴാണ് മാർവേനിയസ് കോളേജിൽ മലയാളം വിത്ത് മീഡിയ സ്റ്റഡീസ് എന്നൊരു കോഴ്സ് കൊണ്ടുവരുന്നത് MA. ആ കുട്ടികൾക്ക് ജേർണലിസത്തിലും തുടർ പഠനം നടത്താം, ഇനി മലയാളത്തിലും ഗവേഷണവും നടത്താം, നെറ്റും എഴുതാം. അപ്പോൾ ഈ മീഡിയയും ജേർണലിസവും കൂടെ ക്ലബ്ബ് ചെയ്ത്, ഇന്നിപ്പോൾ പലയിടത്തും അതുപോലെയുള്ള കോഴ്സുകളുണ്ട്. ഞാൻ കൂടുതലും അക്കാഡമിക് കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, സിലബസ് രൂപീകരണത്തിൽ, പുതിയ കോഴ്സുകൾ കൊടുക്കുന്നതിൽ, സമയത്ത് പരീക്ഷ നടത്തുന്നതിൽ. ഇപ്പം നമുക്ക് പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. കാരണം ഈ പഠിക്കാനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വിടുന്നത്, അവർക്ക് സമയത്ത് സിലബസ് കിട്ടണം, സമയത്ത് പഠിപ്പിക്കണം, സമയത്ത് പരീക്ഷ നടത്തണം, അവർക്കൊരു ജോലി കിട്ടണമെന്നൊക്കെയാണ്. ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണതിന് ചെയ്യുന്നത്? അതിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ ആ എതിർപ്പുകളെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി.
0: മാഡം നേരത്തെ സൂചിപ്പിച്ചു ONV കുറുപ്പിന്റെ കവിതകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നപ്പോ അദ്ദേഹത്തിന്റെ കവിതകളിലെ സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്?
1: ONV കവിതകളിലെ സംഗീതത്തെക്കാൾ കൂടുതൽ എനിക്ക് അതിന്റെ വരികളാണ് ഇഷ്ടം. സംഗീതം പലപ്പോഴും ONV ദേവരാജൻ മാഷും കൂടെ ചേർന്നിട്ടുള്ള സംഗീതമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അതിലെ ലിറിക്സിൻ്റെ ആ ഒരു താളം, ONV നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. അത് വളരെ ഭംഗിയായി, വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ONV എല്ലാ കവിതകളിലും എല്ലാ ഗാനങ്ങളിലും ഉണ്ട്. ഇന്നും നമ്മളോട് ഒരു 10 പാട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ONV വയലാറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. താളത്തിൻ്റെ ഒരു ഇതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ചില പാട്ടുകൾക്ക് ഇത് കിട്ടും, പക്ഷേ എന്നും കാലത്തിന് അതീതമായി നിൽക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. നമ്മുടെ മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നുള്ള സിനിമയുണ്ടല്ലോ, അതില് നെറ്റിയിൽ പൂവുള്ള വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന് പറഞ്ഞ MB ശ്രീനിവാസനാണ് അതിൻ്റെയും ഗാനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്, സുഹാസിനി അത് അവതരിപ്പിക്കുന്നതും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താള മനോഹാരിതയൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണെന്ന് തന്നെ വേണം പറയാൻ.
0: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: കവിത വൈകാരിക പ്രതികരണം ആവശ്യപ്പെടുന്ന ഒരു സർഗാത്മക ആവിഷ്കാരമായിട്ടാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഗദ്യത്തിൽ നിന്നും പദ്യത്തെ വേർതിരിക്കുന്നത് അതിന്റെ ഒരു വൈകാരികമായ തലം തന്നെയാണ് എന്ന് പറയാറുണ്ട് സാധാരണ. ശരിക്കും അത്തരം ഒരു വൈകാരിക പ്രതികരണം മാൻഡേറ്ററി ആണോ കവിതയെ സംബന്ധിച്ചിടത്തോളം?
1: അതെ, വേഡ്സ്വർത്ത് കവിതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനർഗളമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തുള്ളിത്തുളുമ്പുന്ന വികാരം, അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പം പ്രതീക്ഷയാകാം, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും.

0: നമ്മളറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്. അങ്ങനെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്ന കാത്തിരിപ്പിന്റെ, ഇപ്പം കെ ജയകുമാർ സാറിന്റെ എഴുതിയ ഒരു സിനിമ പാട്ടുണ്ട്, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എല്ലാവരും ചെറുപ്പ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഒരുപാട് സങ്കല്പങ്ങളും പ്രേമവും പ്രണയവും നഷ്ടബോധവും ദുഃഖവും ഒക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഈ കടന്നു വരുന്നത്. അപ്പം എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിന്റെ കോണിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, നമ്മളാരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു, നമ്മളെ ആരോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു അനുഭൂതി കവിതയ്ക്ക് തന്നെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ.
1: ആദ്യം ഇത് ആവാഹിക്കുന്നത് കവിയാണല്ലോ.
0: കവിയാണ്,
1: കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഈ കോളിളക്കങ്ങളാണ് പിന്നീട് കവിതയായിട്ട് അനേകായിരം അനുവാചകരിലേക്ക് എത്തുന്നത്.
0: പാട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സംഗീതം കൊടുക്കുന്നയാളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നീലക്കുറിഞ്ഞികൾ പോകുന്ന ജോൺസൺ മാഷുടെ സംഗീതമാണ്. ഓരോരുത്തർക്കും ഓരോ ടച്ചുണ്ട്. ദേവരാജ മാഷ്ക്ക് ഒരു ടച്ച്, ജോൺസൺ മാഷ്ക്ക് ഒരു ടച്ച്, രവീന്ദ്രൻ മാഷ്ക്ക് വേറൊരു ടച്ച്. അപ്പൊ ഈ കവിതയെ എത്ര മനോഹരമാക്കി താള ലയത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ സംഗീതം കൊടുക്കുന്നയാളുടെ, അതിലും അപ്പുറത്താണ് ഇത് ആലപിക്കുന്നയാളുടെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു സംഗീതം, പാട്ട്, കവിത. അത് നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ആസ്വദിക്കാം, പക്ഷെ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, യേശുദാസ് പാടിയ പാട്ട് എന്ന് പറയുമ്പോൾ യേശുദാസ് മാത്രമല്ല, അത് എഴുതിയ ആളുണ്ട്, സംഗീതം കൊടുത്ത ആളുണ്ട്. ആകാശവാണിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്.
1: കവിത മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വരികൾ മാത്രം ചൊല്ലുന്നതുണ്ട്, കവിതയ്ക്ക് സംഗീതം നൽകിയിട്ട് ആലപിക്കുന്നതുണ്ട്. അപ്പൊ അത് പല കവിതകളും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അതിന് സംഗീതം നൽകി ആലപിക്കുന്ന വേർഷൻ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ കവിതയ്ക്ക് സംഗീതം നൽകുന്നത് കവിതയുടെ ഈ പറഞ്ഞ ആശയം, അതിൽ നിന്ന് ശ്രദ്ധ മാറി സംഗീതത്തിലോട്ടോ ഈണത്തിലോട്ടോ ഒക്കെ മാറിപ്പോകുന്നതിന് കാരണമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
0: തോന്നാതെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദേവരാജൻ മാഷ്, എം ബി ശ്രീനിവാസൻ, രവീന്ദ്ര മാഷ്, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആ അവസ്ഥ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് അവര് അതനുസരിച്ചുള്ള ഈണം കൊടുത്തിട്ട് അത് കേട്ട് പാടുന്ന ഒരു രീതിയാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത് ഈ മെലഡീസിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ കവിതയുടെ അർത്ഥങ്ങൾ നോക്കി പാടുന്നതാണ്. പണ്ട് നമ്മുടെ മെസ്സേജും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രണയലേഖനങ്ങളും ഒക്കെ എല്ലാം കവിതകളിലൂടെ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തലമുറയ്ക്ക് കൊട്ടും പാട്ടും മേളവുമാണ് കൂടുതൽ ഇഷ്ടം. അത് ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വസ്ത്രധാരണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വീട് വയ്ക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ, ഈ എഴുത്തിലും രചനയിലും ഒക്കെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്.
1: തലമുറകൾ കടന്നു പോകുമ്പോൾ
0: അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ആസ്വാദന തലം രൂപപ്പെടും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ആ പഴയ ആസ്വാദന തലമാണ് ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. നമ്മൾ സാഹിത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും, ഇപ്പം കാളിദാസന്റെ കൃതി ഇന്നും നമ്മൾ വായിക്കുന്നു, കാലിൽ മുള്ളുകൊണ്ടുന്ന എന്ന ഭാവത്തിൽ ശകുന്തള തിരിഞ്ഞ് ദുഷ്യന്തനെ നോക്കുന്ന ചിത്രം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ഇത് പറയുമ്പം പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ ഇത് കണ്ടിട്ടാണോ പ്രേമിക്കുന്നത്? അല്ല. താമരയിലയിൽ നഖം കൊണ്ട് പ്രണയലേഖനം എഴുതുന്ന കാമുകിയൊന്നും ഇന്നില്ല. പക്ഷെ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതാണ് കാളിദാസൻ ഇത്, ഈ ശകുന്തളം. ഇന്നും ഈ തലമുറ ക്ലാസ്സുകളിൽ ഇരുന്നത് പഠിക്കുന്നു, നമ്മളത് പഠിപ്പിക്കുന്നു. അത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഉത്തമമായ ഒന്ന് എന്ന് പറയുന്നത് കാലത്തെ അത് എത്ര കാലം അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ട്രെൻഡുകൾ മാറി മാറി വരും, പക്ഷേ ഇവിടെ സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് എത്രമാത്രം ഈ നമ്മുടെ സാഹിത്യം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്.
1: ബൈബിളിന്റെ സ്വാധീനം മലയാള നോവലുകളിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് മേൽനോട്ടം കൊടുത്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്.
1: അപ്പൊ ആത്മീയതയും സാഹിത്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: ആത്മീയത സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1: ഒരുപാട് നോവലുകളിൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ
0: വരുന്നുണ്ട്. നോവൽ എഴുത്തുകാര് വളരെ കുറച്ചേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്, മറ്റു പലരും ബൈബിളിനെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിലൊരു വാൾ എന്നുള്ളൊരു നോവല് ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ മാതാവിന്റെ ആ വ്യഥയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ എങ്ങനെ

0: അങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബൈബിളെന്നല്ല, ഇപ്പൊ രാമായണത്തിനെ ആസ്പദമാക്കി ഇത്രമാത്രം വന്നിട്ടുണ്ട്, എല്ലാ ഇതിഹാസങ്ങളെയും ചേർത്ത് വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലം അതിന്റെ അന്തസത്ത കളയാതെ എഴുതണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: സാഹിത്യകാരന്റെ ഭാവനാപരമായ പരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടെന്നാണ് മാഡം. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരാണം അല്ലെങ്കിൽ ബൈബിളോ രാമായണം അങ്ങനത്തെ അങ്ങനെ ഒരു കഥാപശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അവരിൽ നമ്മൾ പരീക്ഷിക്കുന്നത്?
0: മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മതം. പിന്നെ ഇതിലെല്ലാം ഒരു സാഹിത്യത്തിന്റെ അംശമുണ്ട്. ഇപ്പൊ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഒരുപാട് എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അതുമാത്രമല്ല, എല്ലാ അതിലെ ബുക്കുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുള്ളതാ. രാമായണ മഹാഭാരതം ഒക്കെ അതിലെല്ലാം ഓരോ കൊച്ചു കഥ പോലും ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാ. അതുകൊണ്ടാണ് അതങ്ങനെ എഴുത്തുകാരനെ അത് കൂടുതൽ സ്പർശിക്കുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം, യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ വയലാറാണ് അതിൻ്റെ രചന.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക.

0: അതെങ്ങനെയാണ് ആ തലമുറകളിലെ മാറ്റം
1: മനസ്സിലാക്കുന്നത്? മാറ്റം കുട്ടിക്കാലം പഴയ കാലത്തെ കുട്ടിക്കാലം അല്ല. നമ്മള് മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കുട്ടിക്കാലം ഇന്നില്ല. ഇന്ന് ലാപ്ടോപ്പിൽ കളിക്കുന്ന, മൊബൈലിൽ കളിക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ മുതലാണ് നമ്മൾ കാണുന്നത്. മാവേലെറിയാൻ പോകുന്ന കുട്ടികളില്ല, വെള്ളത്തിൽ ചാടിയോടി നടക്കുന്ന കുട്ടികളില്ല. വിങ്ങുന്ന ബാല്യമാണ് ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മൾ ദിവസവും പത്രം എടുത്ത് നോക്കിക്കേ, എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. പണ്ട് പറയുമായിരുന്നു മാതൃത്വത്തെ പറ്റിയൊക്കെ നമ്മൾ എന്തുമാത്രം പുകഴ്ത്തുമായിരുന്നു. ഇന്നത്തെ തലമുറയോടൊന്ന് പറഞ്ഞു നോക്ക് മാതൃത്വത്തെ പറ്റി. അപ്പം അതൊക്കെ ഈ എഴുത്തുകാരനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് ഈ അവസ്ഥ. അത് പണ്ടത്തെ പോലെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതായിരിക്കില്ല ഇന്ന്. ഇതില് ബിംബങ്ങളിലൂടെയും ഒക്കെയായിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ആവിഷ്കരണത്തിന്റെ പ്രത്യേകത, കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകളാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാര്യം തന്നെ.
0: അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടോ, സാംസ്കാരിക വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാഡം ഒരുപാട് വ്യക്തമായും ശക്തമായും നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പരിസ്ഥിതി ബോധവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെ?
1: അത് വളരെ പ്രധാനം. എനിക്ക് UGC ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് ആണ് കിട്ടുന്നത്, ഇക്കോ എസ്തെറ്റിക്സ് ഓഫ് മലയാളം റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞത്. കവിതകളിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പരിസ്ഥിതി എങ്ങനെ, അത് ഇന്ന് തിയററ്റിക്കലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പരിസ്ഥിതി എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതി നഷ്ടം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ജീവിത ചക്രങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ളത്, അത് തിയറിയിലൂടെ മാത്രമല്ല, ടെക്നോളജിയിലൂടെ മാത്രമല്ല, ഇത് കവിതകളിലൂടെയൊക്കെ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, അതുപോലെ എൻ മകജെ എന്ന് പറഞ്ഞ അംബികാസുധൻ മങ്ങാടിന്റെ നോവല്. അപ്പൊ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാലത്തെ അതിജീവിച്ച് നിൽക്കും. പരിസ്ഥിതിയിലൂടെ അതിനെ, അതിനൊരു ആസ്വാദന തലമുണ്ട്, അതിനൊരു തിയററ്റിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പഠനങ്ങൾ, പുതിയ പഠന രീതികൾ അങ്ങനെ തന്നെ വരണം എന്നുള്ളത്. എൻ്റെ കൂടെ തന്നെ ആദ്യത്തെ ഒരു റിസർച്ച് വന്നത് കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പിള്ളിയുടെയും പരിസ്ഥിതി ബോധം. അതാണ് മലയാളത്തിൽ ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു PhD thesis ആദ്യം വരുന്നത്. അപ്പോൾ അത് ആ പരിസ്ഥിതി ചിന്തകൾ, അങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ പഠനങ്ങൾ നമ്മുടെ സാഹിത്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠന മേഖലകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ ഒരുപാട് മാറ്റം വരുത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അതും ഞാൻ പ്രോജക്റ്റ് ചെയ്തതാണ്. നമ്മുടെ ടൂറിസവും നമ്മുടെ കൾച്ചറും കൂടെ, സംസ്കാരവും കൂടെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ തലത്തിലെ ചിന്തകളാണ് ഈ കൾച്ചറൽ ടൂറിസം എന്താണെന്നുള്ളത്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതിനെയൊക്കെ എങ്ങനെ നമ്മൾക്ക്, നമ്മുടെ തെയ്യം, ഓണം, പുലികളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ചുവർ ചിത്രങ്ങൾ, നമ്മുടെ പള്ളികൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും ടൂറിസവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാന്നാണ്. അതിന്റെ പവിത്രത കളയാതെ തന്നെ നമുക്ക് ഇതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പഠന തലങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതൊക്കെ പഠനശാഖകളായിട്ട് വരണം, എങ്കിലേ അതിനൊക്കെ ഒരു പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കൂ.
0: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത് KS Chitra പാടിയ ഒരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ കൃഷ്ണവിളിയിലൊരു പ്രണയകാലത്ത്. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഏതൊക്കെയോ ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക്, കാത്തിരിപ്പിന്റെയൊക്കെ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല പാട്ട് തന്നെയാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുതുതലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
2: പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം കുട്ടികളോട് മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ ആരും എഴുന്നേൽക്കില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാതൃകകൾ ശരിയാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. നമ്മൾ യുവതലമുറയെ എപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് കൊടുക്കുന്നത്, എന്ത് മാതൃകയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമ്മളും കൂടെ ചിന്തിക്കണം. കുടുംബത്തിൽ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നത്, മുതിർന്നവരെന്താണ് ചെയ്യുന്നത്, അധ്യാപകരെന്താണ്, വളരെ പവിത്രമായിട്ടുള്ള ഒരു ജോലി ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് അധ്യാപനം. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യതിചലിച്ച് പോയിരിക്കുന്നു ഒരുപാട് ആളുകളും. അപ്പം ആ മാറ്റം പുതുതലമുറയിലും ഉണ്ടായിട്ടുണ്ട്. അത് അപകടകരമാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അടുത്ത തലമുറ വരുമ്പോഴേക്കും ഈ തലമുറ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും.
1: ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായി വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനെത്തിയ ജോളി സക്രിയ മാഡത്തിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: ഇങ്ങനെയൊരു വേളയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആകാശവാണിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ കാണാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്.

0: സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാഗതകളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസാകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കേണ്ട മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ

0: കടമകളും അത്തരത്തിലുള്ള ഒരു കർത്തവ്യ ബോധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുമല്ലെങ്കിൽ കോളേജിൽ, ഇപ്പം വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റാവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇത് പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുമെന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപ്പെൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപ്പെൻഡൻ്റ് ആവുകയാണ്, കഴിവ് നേരത്തെ കുട്ടികൾ ഇൻഡിപ്പെൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപ്പെൻ്റായി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
0: അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും യുനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം, ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം

0: അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
1: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ യുവാക്കളാകട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ്ങാണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ, പ്രക്രിയകളിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമെ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം. സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരിപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ആസ്വദിക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി എത്തുന്ന തിരിപ്പൂക്കൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: മദൻ കാർക്കിയുടെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം, സിദ് ശ്രീറാമും ഷാഷ തിരുപ്പതിയും പാടിയ ഗാനം ചിത്രം 2.0.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
6: പി ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനം ചിത്രം ജീൻസ്, രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ചന്ദ്രമുഖി എന്ന ചിത്രത്തിനുവേണ്ടി വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ ആശാ ഭോസ്ലെയും മധുബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന പാവിജയ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൻ കി ബാത്.
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. തിരിപ്പൂക്കൾ തുടരുന്നു. അടുത്ത ഗാനം ഇതാ. അനുപമ പാടിയതാണ്. ചിത്രം തിരുടാ തിരുടാ. വരികൾ എഴുതിയത് വൈരമുത്തു. ഈണമൊരുക്കിയത് AR റഹ്മാൻ.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഹരിഹരനും ക്ലിന്റണും പാടിയ ഗാനം ചിത്രമലയിപ്പായത്, രചന വൈരമുത്തു, സംഗീതമേ ആർ.

സ്വർണ്ണധര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: നിത്യശ്രീ മഹാദേവൻ പാടിയ ഗാനം ചിത്രം 6 അടി 2 ഇഞ്ച്. വി സെന്തിൽകുമാറിന്റെ വരികൾക്ക് DMന്റെ സംഗീതം.

0: പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സറ്റൻ ട്രുമാരുതു വാനിലെ ഈ ചിത്രത്തിൽ ശ്രേയ ഘോഷാലും MS കൃഷ്ണയും പാടിയ ഗാനം. രചനാ സ്നേഹൻ, സംഗീതം ഗിരീഷ് ജി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരയിപ്പൂക്കളിൽ ഇതാ ഈ ഒരു ഗാനം കൂടി കേട്ടോളൂ. ഹരിഹരനും ഹരിണിയും പാടിയതാണ്. ചിത്രം ഇന്ത്യൻ, രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: പ്രിയ ശ്രോതാക്കളെ, മഴവില്ല് സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിവസത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവർ സന്ദർശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. എല്ലാ മേഖലകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ കൊച്ചിയിൽ നിർവഹിക്കും. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവന ബത്ത, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഓണ അവധിക്കാലത്ത് ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ സർവീസുമായി IRCTC. ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ 22 ഓഗസ്റ്റിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ടു.

പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഓണാവധിക്കാലത്ത് ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ സർവീസുമായി ഐആർസിടിസി. ഡൽഹി

അർജുൻ കൃഷ്ണയും നിത്യാമാമനും സിയാ ഉൽഹക്കും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സോഫിയും സുജാതയും. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ഇനി ഹരിഹരനും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചന്റേത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9 4 4 7 3 4 1 4 8 4.

ജീവിതവും ദിനചര്യയിലുള്ള ചിട്ടയും ഗോഖലേക്ക് വളരെ ഇഷ്ടമായി. ഒരു വിരുന്നുകാരൻ്റെ നിലയിലല്ല, ഒരു സഹോദരൻ്റെ നിലയിലാണ് അദ്ദേഹം ഗാന്ധിയെ കരുതിയത്.

ഉപകരണങ്ങളും നൈട്രജൻ സംയുക്തങ്ങളുമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. സവിശേഷമായ ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ അസോളയെ കാലിത്തീറ്റയായും ജൈവജീവാണുവളമായും കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ ധാരാളമായി തഴച്ചു വളരാൻ പ്രാപ്തി ജൈവവളങ്ങളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ ധാരാളമായി തഴച്ചു വളരാൻ പ്രാപ്തി കൃഷിയിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ്. ജൈവ കൃഷിയിലും സമ്മിശ്ര കൃഷിയിലും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നെൽകൃഷിയിൽ ജൈവവളമായി അസോള വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടമായ നല്ലൊരു പച്ചിലവളമാണ് അസോള. നൈട്രജൻ സ്ഥിരീകരണത്തിനുള്ള പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജന്റെ നല്ലൊരു പങ്ക് അസോള മണ്ണിൽ ചേർക്കുന്നതിലൂടെ നൽകാനാവും. കോഴി, താറാവ്, കാടക്കോഴി, പേത്ത പോലുള്ള പക്ഷികൾക്ക് തീറ്റയായും പശു, ഇരുമ ആട്, പോത്ത് തുടങ്ങിയവയ്ക്കുള്ള കാലിത്തീറ്റയായും നൽകാവുന്നതാണ്. ഇതുകൂടാതെ മത്സ്യക്കുളത്തിൽ വളർത്തുന്നത് വഴി മീനിനുള്ള തീറ്റയുടെ അളവ് കുറയ്ക്കാനും കഴിയും. കന്നുകാലികൾക്ക് മാത്രമല്ല, മനുഷ്യനും ഭക്ഷിക്കാം. അസോളയുടെ മൊത്തം ഉണങ്ങിയ ജൈവാംശത്തിന്റെ 25 മുതൽ 30% വരെ പ്രോട്ടീനും അധിക അളവിൽ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയിൽ ഉൾപ്പെടുത്തുക വഴി സാന്ദ്രീകൃത ആഹാരത്തിന്റെ അളവ് കുറയ്ക്കാനും 20 മുതൽ 30% വരെ ഇത്തരം അധിക ചിലവ് കുറയ്ക്കാനും അതിലുപരി 15 മുതൽ 20% വരെ ഉയർന്ന പാലുൽപാദനം ലഭിക്കുവാനും കഴിയും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, പിത്തള എന്നിവയുടെ അളവ് താരതമ്യേന കൂടുതലാണ്. മറ്റ് കാലിത്തീറ്റകളെ, പ്രത്യേകിച്ച് വൈക്കോൽ, പുല്ല് എന്നിവയെ അപേക്ഷിച്ച് അസോള പെട്ടെന്ന് ദഹിക്കും. 20% വരെ മറ്റ് ഭക്ഷണത്തോടൊപ്പം കലർത്തി നൽകുന്നത് അഭികാമ്യമാണ്. ഇത് സാന്ദ്രീകൃത ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവ് മൂലം ഉണ്ടാകുന്ന പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനും നല്ലതാണ്. ഉയർന്ന ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നന്നായി അനുയോജ്യമാണ്. ഭാഗികമായ തണലും 20 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താപനിലയും 50% സൂര്യപ്രകാശവും 65 മുതൽ 80% വരെ ആപേക്ഷിക ആർദ്രതയും അസോളയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നന്നായി വളരാൻ സൂര്യപ്രകാശം അനിവാര്യമാണ്. എന്നാൽ കടുത്ത ചൂട് നന്നല്ല. അമിത സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഇലകൾ മഞ്ഞ നിറത്തിലാകുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അമിത അമ്ലഗുണമോ ക്ഷാരഗുണമോ ഇല്ലാത്ത സാധാരണ ശുദ്ധജലമാണ് അസോള കൃഷിക്ക് ഉത്തമം. ടാങ്കിലെ വെള്ളം 5 മുതൽ 10 സെന്റിമീറ്റർ വരെ ആഴത്തിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഇനി അസോള കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ കൃഷിരീതിയാണ് സിൽപോളിൻ തടങ്ങൾ ഉപയോഗിച്ചുള്ള അസോള കൃഷി. അസോള കൃഷിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നിരപ്പായ നിലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരപ്പാക്കിയ തറയിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 30 സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴിയെടുക്കണം. തുടർന്ന് അരികുകളിലായി ഇഷ്ടിക കൊണ്ട് വരമ്പുകൾ തീർക്കുക. കുഴിയുടെ അടിഭാഗത്തായി ഉപയോഗശൂന്യമായ ചാക്കുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ നിരത്താവുന്നതാണ്. ഇതിലേക്ക് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 150 ഗേജ് കനവും ഉള്ള സിൽപോളിൻ ഷീറ്റ് വിരിക്കണം. ഷീറ്റിന് അരികുവശം വരമ്പിന് മുകളിലായി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. അരികുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് ഷീറ്റ് കാറ്റത്ത് പറന്നുപോകാതിരിക്കാൻ സഹായിക്കും. നന്നായി അരിച്ച കല്ലും കട്ടയും കളഞ്ഞ വളക്കൂറുള്ള മേൽമണ്ണ് 2 കുട്ട, അത് ഒരു ഏകദേശം 25 കിലോ വരും, ഇത് ഇതിനുള്ളിൽ ഇട്ടുകൊടുക്കണം. അതിനുശേഷം തടത്തിലേക്ക് ഏകദേശം 10 സെന്റിമീറ്റർ താഴ്ച വരത്തക്ക വിധം ശുദ്ധജലം നിറയ്ക്കാവുന്നതാണ്. തുടർന്ന് പച്ച ചാണകം 5 കിലോ 25 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കാം. ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന തോതിൽ അസോള വിത്ത് പാകാവുന്നതാണ്. അത്ഭുതകരമായ വളർച്ചയുള്ള ഒരു സസ്യമാണ് അസോള. കൃഷി ഇറക്കി ആദ്യ ആഴ്ചയിൽ തന്നെ അസോള ബെഡിൽ നിന്നും വിളവെടുക്കാൻ പറ്റും. വിത്തിട്ട്
10 മുതൽ 15 ദിവസമാകുമ്പോഴേക്കും തൈകൾ പറന്നു

0: തടന്നിറയും. പ്രതിദിനം ശരാശരി 500 ഗ്രാം മുതൽ 1 കിലോ അസോള വരെ ഒരു കുളത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 15 ദിവസം പ്രായമാകുന്നത് മുതൽ എല്ലാ ദിവസവും അസോള വിളവെടുക്കാവുന്നതാണ്. ഇതിനായി ചുവട്ടിൽ ദ്വാരമുള്ള ട്രേയോ പ്ലാസ്റ്റിക് അരിപ്പയോ വലയോ ഉപയോഗിക്കാം. കൃഷിക്കായി ഉപയോഗിക്കുന്ന മാധ്യമത്തിൽ ചാണകവെള്ളം ഉപയോഗിക്കുന്നതിനാൽ ഇങ്ങനെ വിളവെടുക്കുന്ന അസോളയിൽ നേരിയ ചാണകത്തിൻ്റെ മണമുണ്ടാവും. ഇത് ഒഴിവാക്കാനായി വിളവെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കഴുകുമ്പോൾ വല ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ തൈകൾ അതിൽ നിന്നും പുറത്തു വീഴുകയും അവ നമുക്ക് പിന്നീട് അസോളക്കുളങ്ങളിൽ തിരിച്ചു നിക്ഷേപിക്കുകയും ചെയ്യാം. താപനില 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയായിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക താപനില ചെടികൾ അഴുകിപ്പോകുന്നതിന് കാരണമാകും. തണൽ നൽകുന്നതിനായും പ്രകാശ തീവ്രത കുറയ്ക്കുന്നതിനായും 50% തണൽ നൽകുന്ന ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് വളരുന്ന സസ്യമാണ് അസോള. അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞു വളരുന്നത് ഒഴിവാക്കാൻ ദിവസവും അസോളയുടെ ഒരു ഭാഗം വിളവെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിളവെടുക്കുന്നതിനനുസരിച്ച് ഓരോ ആഴ്ചയും ആവശ്യാനുസരണം ചാണകവും ഫോസ്ഫറസ് വളവും ചേർത്ത് കൊടുക്കണം. അമോണിയയുടെ ആധിക്യം കൊണ്ട് വെള്ളവും മണ്ണും പൂരിതമാകുന്നതിനാൽ ആഴ്ചയിലൊരിക്കൽ തടത്തിൽ വെള്ളത്തിൻ്റെ കാൽഭാഗം മാറ്റി ശുദ്ധജലം ചേർത്ത് കൊടുക്കണം. മാസത്തിലൊരിക്കൽ 3/1 മണ്ണ് മാറ്റി പുതിയ മേൽമണ്ണ് അരിച്ച് ചേർത്ത് കൊടുക്കണം. 3 മാസം കഴിയുമ്പോൾ തടം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. ഇത് അസോള അഴുകിപ്പോകുന്നത് ഒഴിവാക്കുന്നതിന് സഹായകമാണ്. കൂടാതെ രോഗകീടബാധകളുടെ നിയന്ത്രണത്തിനും അനിവാര്യമാണ്. ഒച്ചിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം ഉപ്പ് വിതറി കൊടുക്കുക. ദീർഘകാലത്തേക്കാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽപോളിൻ ടാങ്കുകളേക്കാൾ കോൺക്രീറ്റ് ടാങ്കുകളായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇതിനായി 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1/2 മീറ്റർ താഴ്ചയുമുള്ള ചെറു കോൺക്രീറ്റ് കുളങ്ങൾ ഉപയോഗിക്കാം. അസോള ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ ചെടിയുടെ ചുവട്ടിൽ അസോളയിട്ട് ആവശ്യമുള്ള മണ്ണ് വെട്ടിമൂടുക. അസോളയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഇതോടൊപ്പം അഴുകിച്ചേർന്ന് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പര്യാപ്തമായി മാറുന്നു. നെൽകൃഷിയിൽ അധിക വിളവ് നേടുന്നതിനും അസോളയുടെ പങ്ക് വളരെ വലുതാണ്. നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഇത് 25 മുതൽ 30 കിലോഗ്രാം 1 ഹെക്ടറിന് എന്ന നിലയിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കുന്നതാണ്. ഞാറു നടുന്നതിന് മുമ്പ് നെൽപ്പാടങ്ങളിൽ അസോളയെ 1 മാസം വളർത്തിയ ശേഷം വെള്ളം വാർത്തുകളഞ്ഞ് ജൈവവളമായി ഉഴുതു ചേർക്കാം. നെൽപ്പാടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് 50 ഗ്രാം എന്ന നിരക്കിലും സിൽപോളിൻ തടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് പരമാവധി 400 ഗ്രാം എന്ന നിരക്കിലും പ്രതിദിന വിളവ് ലഭിക്കും. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് അസോളയിൽ പ്രോട്ടീൻ്റെയും നൈട്രജൻ്റെയും അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ജീർണിച്ച് മണ്ണിൽ ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നെല്ലിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാനും പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ അനായാസമായി വീട്ടുവളപ്പിൽ തന്നെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനും കൃഷിയിടങ്ങളിൽ ജൈവവളമായി ഉപയോഗിക്കാനും കോഴിത്തീറ്റയായും കാലിത്തീറ്റയായും നൽകാനും കഴിയുന്ന ഒരത്ഭുത സസ്യമാണ് അസോള.
1: അസോളയുടെ കൃഷിരീതികളെക്കുറിച്ചും ഗുണഗണങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണിയയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രിവാൾ ചുമതലയേറ്റു. ഈ മാസം 16-നാണ് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാൻ ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കാനും ഹോട്ടലുകൾ മറ്റു സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന ശക്തമാക്കാനും മന്ത്രി ടി സിദ്ദിഖ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. പി എസ് സിയിലെ വ്യാപക ക്രമക്കേടിനും പിൻവാതിൽ നിയമനങ്ങളിലും സ്വതന്ത്ര അന്വേഷണം നടപ്പാക്കുകയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ച. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് ആദ്യ റൌണ്ടിൽ പുറത്തായി. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ കേൾക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആധ്യാത്മരാമായണ പാരായണം 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കർഷകർക്കായി ഫസൽ ഭീമാ യോജന. കെ എം സൂരജുമായി ആഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധയിൽ ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ അച്ഛൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നൊരു

ഭാഗം ആലാപനം ശീലരാജ്. ആധ്യാത്മരാമായണ പാരായണം ആറാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം കെ രാധാമണി, സാവിത്രി സത്യവാൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ, MV നടേശൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഡോക്ടറോട് ചോദിക്കാം. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരിയിൽ സംരംഭകരായ ബിന്ദു പള്ളിച്ചലുമായി അഭിമുഖം. 12:40 AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ഫീച്ചർ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കൈത്താങ്ങ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 പിതാര സ്പോൺസർഷിപ്പ് പരിപാടി, 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആധ്യാത്മരാമായണ പാരായണം ആറാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധയിൽ ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനമാണ്, ചിത്രം കമലതളം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: നീളും സ്വർഗമാ.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: യേശുദാസും SP ശൈലജയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം യുവജനോത്സവം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: സെയിൽ. പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവഗാമി അലുമിനിയം കമ്പനി, ചാല.
1: ഈ ആർപ്പവില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
5: ആകാശവാണി അനന്തപുരി FM 101.9. അധ്യാത്മ രാമായണ പാരായണം 5ാം ദിവസം.
6: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് 1 വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
7: രാമായണ പാരായണം 5ാം ദിവസം സീതാ സ്വയംവരം, ഭാർഗവ ഗർഭഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ

0: ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിൽ

0: ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
1: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ എംഎൽഎമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി ടി സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനം കേൾക്കാം, ചിത്രം ചട്ടക്കാരി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം M.J. ചന്ദ്രൻ്റേത്.

0: അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസം അല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ക്ഷമയും സ്ഥിരോത്സാഹവും വിജയത്തിലേക്കുള്ള പ്രധാന വഴികാട്ടുകളാണ്. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഫസൽ ബീമാ യോജന, ഇതേക്കുറിച്ച് ഡോക്ടർ കെ എം സൂരജുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമുക്കിന്നൊരു കാർഷിക പഴമൊഴി പരിചയപ്പെടാം. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. പ്രകൃതിയെ ഗുരുവാക്കിയും കാലാവസ്ഥയെ കലണ്ടറാക്കിയും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. ഘടികാരമോ കലണ്ടറോ ഇല്ലായിരുന്ന കാലത്ത് പോലും മരങ്ങൾ പൂക്കുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും കാറ്റിന്റെ ദിശ മാറുന്നതുമെല്ലാം നോക്കി നമ്മുടെ പൂർവികർ ജീവിതവും കൃഷിയും ക്രമീകരിച്ചു. അത്തരത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു പഴമൊഴിയാണ് കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഒറ്റവരിയിലുള്ള ഈ പഴമൊഴി സമയത്തിന്റെ വിലയും അധ്വാനത്തിന്റെ മഹത്വവും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊന്ന, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. വേനലിന്റെ വരവറിയിച്ച് സ്വർണ്ണപ്പൂക്കൾ വിരിയുമ്പോൾ അത് പ്രകൃതിയുടെ ഒരു സന്ദേശം കൂടിയാണ്, അടുത്ത കൃഷിക്കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമായെന്ന്. കർഷകന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. മണ്ണൊരുക്കേണ്ട സമയം, വിത്ത് തിരഞ്ഞെടുക്കേണ്ട സമയം, ജലസേചന സൗകര്യം ഒരുക്കേണ്ട സമയം, ഇതെല്ലാം കൃത്യമായി പാലിച്ചാലേ നല്ല വിളവ് ലഭിക്കൂ. ഈ സമയത്ത് അലംഭാവം കാണിച്ചാൽ പിന്നീട് എത്ര കഷ്ടപ്പെട്ടാലും നഷ്ടം പൂർണ്ണമായി നികത്താൻ കഴിയില്ല. നമ്മുടെ പഴമൊഴികൾ വെറും ഭാഷയുടെ അലങ്കാരമല്ല, ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറന്ന അറിവാണ്. കൃഷിയിലുണ്ടായ അനുഭവങ്ങളും പ്രകൃതി നിരീക്ഷണങ്ങളും എല്ലാം ചേർന്നാണ് ഇത്തരം വാക്കുകൾ രൂപപ്പെട്ടത്. ഇന്ന് ശാസ്ത്രവും പറയുന്നത് അതുതന്നെയാണ്. സമയബന്ധിതമായി വിത്ത് വിതയ്ക്കുകയും വളം നൽകുകയും കീടനിയന്ത്രണം നടത്തുകയും ചെയ്യുന്ന കർഷകർക്കാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു. മൊബൈൽ ഫോണിലൂടെ കാലാവസ്ഥ അറിയാം, മണ്ണ് പരിശോധിക്കാം, മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കാം. എന്നിരുന്നാലും സമയത്തിന്റെ പ്രാധാന്യം ഇന്നും അതേപോലെ തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയാണ്. മഴയുടെ രീതിയിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ശാസ്ത്രീയ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കണം. ഈ പഴമൊഴിയിൽ പറയുന്ന സന്ദേശം ഇന്നും പ്രസക്തമാണ്, അതായത് സമയത്ത് പ്രവർത്തിക്കുക. ഇത് കൃഷിക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഇത് പഠന പാഠമാണ്, സംരംഭകന് ഇത് വിജയത്തിന്റെ മന്ത്രമാണ്, തൊഴിലാളിക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഏത് മേഖലയിലായാലും സമയത്തെ മാനിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒരു വിത്ത് സമയത്ത് മണ്ണിൽ വീണാൽ 100 കതിരുകൾ സമ്മാനിക്കും. ഒരു ദിവസം വൈകിയാൽ മുളയ്ക്കാൻ പോലും കഴിയാതെ പോകാം. അതിനാൽ സമയം എന്ന സമ്പത്ത് പാഴാക്കരുത്. നമ്മുടെ കർഷകർ ഇന്ന് പ്രകൃതിയെയും ശാസ്ത്രത്തെയും ഒരേപോലെ കൂട്ടുപിടിച്ചാണ് മുന്നേറുന്നത്. അതാണ് ഭാവിയുടെ കാർഷിക രീതി. പഴമയുടെ അറിവും പുതിയ സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ കൃഷി കൂടുതൽ വിജയകരമാകും. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഈ പഴമൊഴി നമ്മെ ഭയപ്പെടുത്താനല്ല, ഉണർത്താനാണ്. സമയത്തെ മാനിക്കാം, പ്രകൃതിയെ മനസ്സിലാക്കാം, അധ്വാനത്തെ ജീവിതത്തിന്റെ ശീലമാക്കാം. അപ്പോൾ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഫസൽ ബീമാ യോജന. ഇതേക്കുറിച്ച് തിരുവനന്തപുരം വഴുതക്കാട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സൂരജ്, പരിപാടിയിലേക്ക് സ്വാഗതം. ക്രോപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, ഇതേമാതിരിയൊക്കെ തന്നെയാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസും.
3: നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദന മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് കാർഷിക മേഖലയിലാണ്. കാർഷിക മേഖലയിലെ കർഷകരുടെ സുരക്ഷേനെ ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ് പദ്ധതി. വിള ഇൻഷുറൻസിൻ്റെ കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് വിളകൾക്ക് വരുന്ന നാശനഷ്ടങ്ങൾ സാമ്പത്തികമായി പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി പലതരത്തിലുള്ള സ്കീമുകൾ കാലാകാലങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്കീമാണ് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്റർബേസ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണോ?

0: അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 2002 ഫിനാൻസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റിൽ വിള ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വിള ഇൻഷുറൻസിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഒരു സ്ഥാപനമാണ്.
1: ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എല്ലാവർക്കും സുപരിചിതമാണ്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കാം.
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന സ്കീം 2016 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ്. നമുക്ക് രണ്ട് മൂന്ന് സ്കീമുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്കീമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഏതൊക്കെ സ്കീംസാണിത്?
0: ഒന്ന് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന യീൽഡ് ബേസ്ഡ് സ്കീമാണ്. ഉൽപാദനക്ഷമത കണക്കിലാക്കിയിട്ട് ഉൽപാദനക്ഷമതയിൽ കുറവ് വരികയാണെങ്കിൽ അതനുസരിച്ച് ക്ലെയിം കൊടുക്കുന്ന ഒരു സ്കീം. രണ്ടാമത്തത് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് തക്കതായ രീതിയിൽ പേ ഔട്ട് തീരുമാനിച്ച് എത്രത്തോളം കാലാവസ്ഥയിൽ വ്യതിയാനം വന്നിട്ടുണ്ടെന്ന് തീരുമാനിച്ച് അതിന് ക്ലെയിം കൊടുക്കുന്ന ഒരു സംവിധാനം. പിന്നെ മൂന്നാമതൊരു സ്കീമുള്ളത് CPIS ആണ്, അത് കോക്കനട്ട് പാം ഇൻഷുറൻസ് സ്കീം.
1: വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം, ഇതെന്തുവാണ്?
0: കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും 2015 മുതൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം വളരെ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരെയാണ്. കാരണം കാർഷിക വിളകൾക്കാണ് നാശനഷ്ടം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാർഷിക വിളകൾക്ക് വരുന്ന നാശനഷ്ടത്തിന് എങ്ങനെ നമുക്ക് സാമ്പത്തികമായി പരിരക്ഷ കൊടുക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപവത്കരിച്ച ഒരു സ്കീമാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം. അതിൽ നമുക്ക് മേജറായിട്ട് ഇപ്പോൾ മഴയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഴ കുറവിനുള്ള കവറേജ് വരും, അതുപോലെ മഴ കൂടുതലാണെന്നുള്ള കവറേജ് വരും. പിന്നെ കാലം തെറ്റിയിട്ടുള്ള മല, അതിനുള്ള കവറേജ് വരും. അതുപോലെ തന്നെ അത് പിന്നെ ഉണക്കിനുള്ള കവറേജ്, ഇങ്ങനെ പലതരത്തിലുള്ള മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള കവറേജുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ താപനില ഏറ്റക്കുറച്ചുകൾ, കൂടുതലായുള്ള താപനില കുറവാണെങ്കിൽ, അതുപോലെ തന്നെ ആർദ്രത, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ കാറ്റിൻ്റെ വേഗത, ഇവക കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കും. ഇങ്ങനെയുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാം എന്നുള്ള ഒരു കണക്കിൽ, അങ്ങനെ രോഗ ഡിസീസ് കൺജീനിയൽ ക്ലൈമറ്റ്, രോഗ സാധ്യതയുള്ള കാലാവസ്ഥയും അതുപോലെ കീട സാധ്യതയുള്ള കാലാവസ്ഥയും, ഇപ്പം ഇങ്ങനെയുള്ള ഓരോ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കണക്കിലെടുത്തത്, അതിൻ്റെ തോതിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു രീതിയാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: ഇതെങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുമായിട്ടൊരു വ്യത്യസ്തം? ഇത്
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ശരിക്കും പറഞ്ഞാൽ ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള സ്കീമാണ്. ആ സ്ഥലത്തുള്ള കർഷകന്റെ വിളവിന്റെ ഉൽപാദനക്ഷമത, ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിക്ക് 1 ഏക്കർ നെൽകൃഷിക്ക് എത്രത്തോളം ഉൽപാദനക്ഷമതയുണ്ട്, നോർമലായിട്ട് എത്രയാണ് വേണ്ടത്, ആ വരുന്ന വ്യതിയാനം ഉൽപാദനക്ഷമതയുള്ള വ്യതിയാനം കണക്കിലാക്കിയിട്ട് എത്രത്തോളം വ്യതിയാനം വന്നു, അതിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. നേരെ മറിച്ച് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ഉൽപാദനക്ഷമത കണക്കിലെടുക്കുന്നില്ല, അവിടെ നമ്മൾ കണക്കിലെടുക്കുന്നത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മാത്രമാണ്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ എത്ര തോതിലും വ്യതിയാനം വന്നിട്ടുണ്ടോ ആ തോതനുസരിച്ചുള്ള പേ ഔട്ടുകളാണ് കാലാവസ്ഥയുടെ സ്കീമിലുണ്ട്.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് സ്കീമാണ് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം സംസ്ഥാന ഗവൺമെൻറ് അധിഷ്ഠ എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിച്ച് എല്ലാ 14 ഡിസ്ട്രിക്ട്സും കൂടി ഒറ്റ ക്ലസ്റ്റർ, കേരളമാണ് ഒറ്റ ക്ലസ്റ്ററായിട്ട് കണക്കാക്കി അവിടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ആണ് വിജ്ഞാപനം ആയത്.
1: ഓക്കെ, അപ്പോൾ ഈ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര ക്രോപ്പ് സീസണാണ് കേരളത്തിന് വേണ്ടി
0: സ്കീം? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർഷികാടിസ്ഥാനത്തിൽ നമുക്ക് 2 സീസണാണുള്ളത്, ഖരീഫ് സീസണും റബി സീസണും ആണുള്ളത്. ഇപ്പോൾ ഖരീഫ് സീസണിൽ നമുക്ക് 1 ഏപ്രിൽ മുതൽ ശരിക്കും പറഞ്ഞാൽ 1 ഒക്ടോബർ വരെയുള്ള കാലയളവാണ് വരുന്നത്. റബി സീസണിൽ നമുക്ക് വരുന്നത് 1 ഒക്ടോബർ മുതൽ നെക്സ്റ്റ് 1 മാർച്ച് വരെയുള്ള സമയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിജ്ഞാപന പ്രകാരം, സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം നമ്മൾ 3 സീസൺസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഖരീഫ് സീസണും പിന്നെ റബി സീസൺ തന്നെ 2 തിരിച്ചിട്ടുണ്ട്, റബി 1 റബി 2. ഈ സീസണിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നെൽകർഷകരുടെ ഒരു സീസൺ അനുസരിച്ചാണ് തീരുന്നത്. 1 വിള നെൽകർഷകന് ഖരീഫ് സീസണും, 2 വിള നെൽകർഷകന് റബി 1 സീസണും, 3 വിള നെൽകർഷകന് റബി 3 സീസണും, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
1: അപ്പോൾ ഈ സ്കീംസിൽ കവറേജ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: ഇതിൽ നമുക്ക് സ്കീമിൽ നമ്മൾ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കവറുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത്. നമുക്ക് ഈ സ്കീമിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന്, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നാശനഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം. രണ്ടാമത്, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, തദ്ദേശമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനുള്ള തദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശം മാത്രമല്ല, അതായത് വ്യക്തിഗത നാശനഷ്ടങ്ങൾ ആണെങ്കിൽ പോലും അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ രണ്ട് തരത്തിലാണ് സ്കീമിന്റെ കവറേജ് വരുന്നത്.
1: ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം കുറിച്ച് സംസാരിച്ചാൽ,
0: ഇത് നമ്മൾ കണക്കിലാക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ, അതായത് 2025-26 റബി സീസൺ വരെ നമുക്ക് ഏകദേശം 171 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, കാലാവസ്ഥാ നിലയങ്ങൾ, തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ, അങ്ങനെയുള്ള ഒരു 171 വെതർ സ്റ്റേഷൻസ് ഉണ്ട്. ആ വെതർ സ്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ആ വെതർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജില്ലയിലാണെങ്കിൽ ഏകദേശം ഒരു 10-15 കാലാവസ്ഥാ നിലയങ്ങൾ ഉണ്ടാവും, ചില ജില്ലകളിൽ 20 കാലാവസ്ഥാ നിലയങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാലാവസ്ഥാ നിലയങ്ങളുടെ തോത്, അത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ആഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയും, അതായത് ഒരേ പോലെയുള്ള കാർഷിക വ്യവസ്ഥയുള്ള ഒരു പ്രദേശങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആ പ്രദേശത്തിന് ഒരു പ്രത്യേക കാലാവസ്ഥാ നിലയം സ്ഥാപിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പല കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന പല പോരായ്മകളും ഈ സീസണിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും ആ കാലാവസ്ഥാ നിലയത്തിൻ്റെ അതനുസരിച്ചിട്ടല്ല അവിടുത്തെ കാലാവസ്ഥ വരുന്നതെന്നുള്ളൊരു, അപ്പോൾ അത് മാറ്റുവാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയും ചേർന്ന് പുതുതായിട്ട് ഓരോ പഞ്ചായത്തിലും തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമായിരിക്കും ഇനിയിപ്പോൾ ഈ സീസൺ ഖരീഫ് 2026 മുതലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് കണക്കിലെടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ നമ്പേഴ്സ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്.
0: ഇതിൽ വരുന്ന മേജർ കവറേജുകൾ എന്ന് പറയുന്നത് അതിവൃഷ്ടി, അതായത് മഴ കൂടുതലുള്ള അവസ്ഥ, മഴ കുറവുള്ള അവസ്ഥ, അതുപോലെ ഉണക്ക്, പിന്നെ വരുന്നത് കാറ്റിൻ്റെ വേഗത, ഇതെല്ലാം ഇതിനകത്ത് കണക്കും, ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കുന്നതിൻ്റെ തോത് നമുക്ക് ഇപ്പോൾ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു കാലാവസ്ഥയുടെ തോത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡാവും, ആ റെക്കോർഡിംഗ് ഡാറ്റയാണ് പിന്നീട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഈ ലോക്കലൈസ്ഡ് കലാമിറ്റി കവേഴ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം,
0: ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശമായിട്ട് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന അതിനെയാണ് ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്കലൈസ്ഡ് കലാമിറ്റി മാത്രമല്ല ശരിക്കും ഇൻഡിവിജ്വൽ ലോസ് കൂടി നമ്മൾ അതിനകത്ത് കണക്കിലെടുക്കുന്നത്, അതായത് തദ്ദേശമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല അതിനുപരി വ്യക്തിഗതമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ കൂടി. പക്ഷെ അതിന് എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും അതിനകത്ത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ കവറേജസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ കാറ്റിൻ്റെ വേഗത കൂടി നശിച്ചു കഴിഞ്ഞു, ഇപ്പോൾ വാഴയ്ക്കെല്ലാം കാറ്റിൻ്റെ വേഗത കൂടി നശിച്ച്, അങ്ങനെ ഒരുപാട് കഴിഞ്ഞ സീസണുകളിൽ ധാരാളം ഇങ്ങനെ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ.
1: ഈ ഇൻഷുറൻസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ടേം ഷീറ്റ് വരാറുണ്ട്.
0: അതെ, ടേം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയുടെ തോത് എങ്ങനെയാണ് നിർണയിച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ് ശരിക്കും ടേം ഷീറ്റ്. ഇപ്പോൾ നെല്ല് വിള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് സീസണിലെ നെൽവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂലൈ 1 മുതലാണ് അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കവറേജ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് കാലാവസ്ഥ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അത് ജൂലൈ 1 മുതലാണ്. അത് ഒക്ടോബർ 31 വരെ കാലാവസ്ഥ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അതിനെ ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ മഴക്കുറവിനുള്ള സമയം, മഴക്കുറവിനുള്ള സമയം നമ്മളിപ്പോൾ ഇതിനകത്ത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ജൂലൈ 1 മുതൽ, അതുപോലെ 31 ഒക്ടോബർ വരെയുള്ള മുഴുവൻ സമയം നമ്മൾ മഴക്കുറവിനുള്ള എടുത്തിട്ടുണ്ട്. ഡ്രൈ സ്പെല്ലാണെങ്കിൽ അത് ഒക്ടോബർ 15 വരെയാണ് എടുത്തിരിക്കുന്നത്.
1: അപ്പോൾ ഇത് പർട്ടിക്കുലർ എല്ലാ
0: ഏരിയ അതനുസരിച്ചാണ് എടുക്കുന്നത്.
1: അപ്പോൾ എമൗണ്ട് ഇതിൻ്റെ ഇതനുസരിച്ച്
0: എമൗണ്ട് അതനുസരിച്ച് ചേഞ്ചസ് വരും. ഇപ്പോൾ നെൽകർഷകൻ്റെ ആണെങ്കിൽ നെൽകൃഷിക്ക് നമ്മൾ കൊടുക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക പറഞ്ഞാൽ 80,000 രൂപ ഒരു ഹെക്ടറിനാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു മഴക്കുറവിന് എത്രയാണ്, അതുപോലെ ഈ ഉണക്കിന് എത്രയാണ്, പിന്നെ കൂടുതൽ താപനില കൂടുന്നതിന് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം ഇതെല്ലാം നിർണയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഈ ടേം ഷീറ്റ് കൂടെയാണ്.
1: അതെല്ലാം പർട്ടിക്കുലർ പീരിയഡ്സിന് വേണ്ടി സാർ പറഞ്ഞു.
0: അതെ അതെ അതെ അതെ. ടേം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് മാത്രമല്ല, അതിനകത്ത് തോത് ഇത്ര മഴയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കാറ്റിന്റെ വേഗത ഇത്രയാണ് വേണ്ടത്.

0: അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നാശനഷ്ടമാണ് എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന, നിർണയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ടേം ഷീറ്റ്. ഇതിനകത്ത് ഈ കാലാവസ്ഥയുടെ ടെൻസ് സ്കീം ഏകദേശം വരുന്ന എല്ലാ വിളകൾക്കും നമ്മൾ ഈ ടേം ഷീറ്റിന്റെ ബേസിൽ തന്നെയാണ് എല്ലാ ക്ലെയിം വരുന്നത്. ടേം ഷീറ്റ് ഓരോ വിളകൾക്കും ഓരോ ഏരിയക്കും വ്യത്യാസമായിരിക്കും. ഇപ്പൊ പാലക്കാടുള്ള അതേ ടേം ഷീറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളത്, അതുപോലെ തന്നെ കോഴിക്കോടുള്ളതായിരിക്കില്ല ചിലപ്പോൾ വയനാട്ടിലുള്ളത്. ഓരോ വിളകൾക്കും ഓരോ ഏരിയയിലും ഓരോ ടേം ഷീറ്റാണ് നിർണയിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓരോ വിളകൾക്കും അങ്ങനെ തന്നെയാണ്.
1: അതനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ഉണ്ട്. അപ്പൊ സാർ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടി എങ്ങനെയാണ് ഇടപെടുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ്. അതിന്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൂടെ ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെതായ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏത് സ്കീമാണ് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്, അത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ക്രോപ്പുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഏതൊക്കെ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതെല്ലാം തീരുമാനിച്ച ശേഷം അതൊരു വിജ്ഞാപനമായിട്ട് ഇറക്കി, ആ വിജ്ഞാപന പ്രകാരം അതത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ്, അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിൻ്റെ നടത്തിപ്പ് അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന കാലാവസ്ഥാ നിലയങ്ങളുടെ നടത്തിപ്പും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് വരും. ഏതൊക്കെ കാലാവസ്ഥാ നിലയങ്ങളാണ്, ആ കാലാവസ്ഥാ നിലയങ്ങളുടെ തോത് എങ്ങനെയാണ്, ഈ തോത് നിർണ്ണയിക്കുന്നത് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്.
1: നെല്ലിനെ കുറിച്ചും വാഴയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ പ്രധാന വിളകളാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
0: ഏകദേശം 27 വിളകൾ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിളകൾ നെല്ല്, പിന്നെ വാഴ, കവുങ്ങ്, വെജിറ്റബിൾസ്, പൈനാപ്പിൾ, പിന്നെ ട്യൂബർ ക്രോപ്സിൽ വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ വരുന്നത്, പയറുവർഗ്ഗങ്ങൾ വരുന്നത്, ഇങ്ങനെ ഒരുവിധം കേരളത്തിൽ വിള ചെയ്യുന്ന എല്ലാ വിളകളും തന്നെ നമുക്ക് ഇതിനകത്ത് രക്ഷ കൊടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പ്രീമിയം പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്?
0: കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും തുല്യമായ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാലാണ് ഇതിനകത്ത് ഇൻഷുറൻസ് കവറേജ് നമുക്ക് പരിരക്ഷ ലഭിക്കുള്ളൂ. അപ്പോൾ ഈ പ്രീമിയത്തിൻ്റെ ഏകദേശം നെൽവിളകൾക്കാണെങ്കിൽ 2% കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയം, അതുപോലെ ബാക്കിയുള്ള വിളകൾക്ക് ആനുവൽ ക്രോപ്സ് വാർഷിക തോതിലുള്ള വിളകൾ 5% കർഷകൻ അടക്കേണ്ട പ്രീമിയം. ഈ കർഷകൻ അടക്കേണ്ട പ്രീമിയത്തിലുപരി വരുന്ന പ്രീമിയത്തിൻ്റെ തുകകളെല്ലാം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി തുല്യമായി പങ്കുവച്ച് ചെയ്യുന്നതാണ്. അപ്പം അതാണ് ഇതിൽ സബ്സിഡി പോർഷൻ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും കാലാവസ്ഥയുടെ തോതിലുള്ള സ്കീമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കർഷകന് ഒരു ബാധ്യതയാവാതിരിക്കാനുള്ള തരത്തിലുള്ള ഒരു കവറേജാണ് വരുന്നത്. അപ്പോൾ കർഷകന് വളരെ ചെറിയൊരു പ്രീമിയത്തിൽ തന്നെ ഈ സ്കീം ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്നത്.
1: ഇതിന് സബ്സിഡി ഉണ്ടോ ഇതിനകത്ത്?
0: സബ്സിഡി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പുറമെ വരുന്ന പ്രീമിയത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി സബ്സിഡി കൊടുക്കുന്നത്.
1: അപ്പം സാർ സൂചിപ്പിച്ച ഇതിന് മിനിമം ഏരിയ ഒന്നുമില്ല,
0: എത്ര മിനിമം ഏരിയ എന്നുള്ള ഒരു ഇതിനകത്ത് നിർണയിച്ചിട്ടില്ല. അതായത് കർഷകർ എത്ര ഏരിയ ഉണ്ടെങ്കിലും ചെയ്യാം.
1: കർഷകർ എന്ന് പറയുമ്പം ലോണി ഫാമേഴ്സ് കാണും, ചിലരുടെ കയ്യിൽ ഭൂമി ഇല്ലാത്ത പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് കാണും.
0: ഇതിനകത്ത് ലോൺ എടുത്ത കർഷകർക്കും ചെയ്യാം, അതുപോലെ പാട്ടത്തിനെടുത്ത കർഷകർക്കും ചെയ്യാം. കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നോക്കുന്നുള്ളൂ.
1: സ്വന്തം ഭൂമി
0: പാടത്തിനെടുത്താണെങ്കിലും ചെയ്യാം, അതുപോലെ കാർഷിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ചെയ്യാം. കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കിൽ കൂടെ തന്നെ, അതായത് ഏത് ബാങ്കിൽ നിന്നാണോ കാർഷിക വായ്പ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ കൂടെ തന്നെ ചേരാവുന്നതാണ്.
1: ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്?
0: വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വാലിഡ് ആയിട്ട് വരിക. അത് ബാങ്ക് തന്നെയാണ് ഇൻഷുറൻസ് നേരിട്ട് ചെയ്യുന്നത്. അല്ലാത്ത കർഷകർക്ക്, അതായത് വായ്പ എടുക്കാത്ത വായ്പേതര കർഷകർക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആധാർ കാർഡ് നിർബന്ധമാണ്, അതുപോലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അത് വേണം. ഇപ്പം ടെനന്റ് ഫാർമർ ആണ്, ടെനന്റ് അഗ്രിമെന്റിന്റെ ഒരു കോപ്പി വേണം, അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ട്, ഇപ്പോൾ അത് സോയിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം, അങ്ങനെ അഡീഷണൽ ആയിട്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും വെക്കാം. പക്ഷേ മേജറായിട്ട് നമുക്ക് ആധാർ കാർഡ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ലീസിലാണെങ്കിൽ ലീസ് അഗ്രിമെന്റ്, പിന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ്.
1: ഇത് എവിടെ പോയി കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും?
0: കർഷകർക്ക് വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ കൂടെ തന്നെ ചെയ്യാം. കർഷകർ ഇപ്പം എടുക്കാത്ത കർഷകരാണെങ്കിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ കൂടെയും ചെയ്യാം. അതല്ലാതെ നിരവധി ഇടനിലക്കാരുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുണ്ട്, മൈക്രോ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, POSP എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതായത് കാർഷിക ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻസി, കൊടുക്കുന്ന ഏജൻസ്, അപ്പോൾ അവരടുത്ത് പോയിട്ട് എടുക്കാം. അത് മേജറായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായും കർഷകർ സമീപിക്കുന്നത് കോമൺ സർവീസ് സെൻറ്റേഴ്സാണ്. കോമൺ സർവീസ് സെൻറ്റർ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ എൻറോൾമെൻറ്റിന് ഒരു പങ്ക് വഹിക്കുന്നത്.
1: അപ്പോൾ ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ വേണ്ടിയുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്തുവാണ്?
0: കർഷകന് ചേരാനുള്ള തീയതി ജൂലൈ 31st വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 31st ഉള്ളിൽ തന്നെ എല്ലാ കർഷകരും, കാർഷിക വായ്പ എടുത്ത കർഷകരായാലും വായ്പേതര കർഷകരാണെങ്കിലും ടെനന്റ് ഫാമേഴ്സ് ആണെങ്കിലും എല്ലാ കർഷകരും തന്നെ ജൂലൈ 31st തന്നെ ഈ സ്കീമിൽ അംഗമാവേണ്ടതുണ്ട്.
1: അപ്പോൾ സാർ, ഇതിൻ്റെ ക്ലെയിം പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് കർഷകർ?
0: കാലാവസ്ഥയുടെ റെക്കോർഡിങ്ങിൻ്റെ സമയം കഴിഞ്ഞ്, അതായത് കാലാവസ്ഥയുടെ തോത് കണക്കാലാക്കുന്ന സമയം കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡ് ചെയ്ത ഡാറ്റ എടുത്ത് ഇതിനകത്ത് കാലാവസ്ഥാ നിലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാലാവസ്ഥയുടെ തോത് അത് കണക്കിലാക്കിയിട്ട് എത്രത്തോളം അതിനകത്ത് വ്യതിയാനം വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലെയിം. ലോക്കലൈസ്ഡ് ക്ലെയിംസ് അത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ്, അങ്ങനെ വരുന്ന ക്ലെയിംസിന് അതത് ബാധിപ്പ് സംഭവിച്ച കർഷകൻ ഒരു ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് അതത് കൃഷിഭവനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്താൽ, അതായത് അതത് കൃഷിഭവനെ അറിയിക്കുകയാണ് വേണ്ടത്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം, ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം, ചാനൽ പാർട്ണേഴ്സ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാർഷിക സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് ഇൻറ്റിമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് അറിയിക്കണം, ഇത് അറിയിച്ച് അത് 72 മണിക്കൂറിനുള്ളിൽ കർഷകൻ ഇത് അതത് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ ഏജൻറ്റിനെയോ ബാങ്കിനെയോ കൃഷിവകുപ്പിനെയോ അറിയിക്കണം. ആ 72 മണിക്കൂറിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃഷിവകുപ്പ് എന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും വന്ന് അത് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തി അതനുസരിച്ചുള്ള ക്ലെയിം തിട്ടപ്പെടുത്തി.
1: ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നല്ലോ.
0: ടോൾ ഫ്രീ നമ്പർ നമ്മുടെ ജനറൽ ടോൾ ഫ്രീ നമ്പറാണ്, 1-444-7. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോക്കലൈസ്ഡ് കലാമിറ്റിനെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. 1-444-7 1-444-7.
1: സൂരജ് സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മളിന്ന് വിള ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് ജൂലൈ 31st താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിൽ ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റാണ്. അപ്പം ചേരാത്ത കർഷകരൊക്കെ ഇതിൻ്റെ അകത്ത് ചേരുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: കർഷകർക്കായി ഫസൽ ഭീമാ യോജന. തിരുവനന്തപുരം വഴുതക്കാടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഫസൽ ഭീമാ യോജനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-400-7064.

0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? വയനാട്ടിലെ 5 സീസണിലാണ് രണ്ടിനങ്ങളുടെയും കൃഷി. അതായത് മെയ് ജൂൺ മാസത്തിൽ കൃഷിയിറക്കി ഡിസംബർ ജനുവരി കാലത്ത് കൊയ്യുന്നു. മൂപ്പ് 170 മുതൽ 180 ദിവസം വരെ. രാസവളം ഇടുന്നത് ഇവയുടെ തനത് പരിമളത്തെയും പാചകഗുണത്തെയും രുചിയെയും ബാധിക്കും എന്നതിനാൽ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം പരിണയം. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

മധുബാലകൃഷ്ണനും ജ്യോത്സനയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണയമായി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം കോട്ടിയുടേത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എം ടി പ്രദീപ് കുമാറിന്റെ വരികൾക്ക് ആർ സോമശേഖരന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സിതാരയും നിഖിൽ രാജും പാടിയ ഗാനം കേൾക്കാം, ചിത്രം കസിൻസ്. ഈ ഗാനത്തിന്റെ രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: ഇനി റെക്സ് വിജയൻ ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പറവ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാർ.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിയമിച്ച ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീംകോടതി നീക്കി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ബോയിങ് ബോയിങ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാറിന്റേത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് പ്രകാശ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചാർലി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീത അധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റസ് മോഡലുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharathi.gov.in/NIPP, ആകാശവാണി.gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിദ് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നരിവേട്ട. കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഈ പുഴയും കടന്ന്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ക്രിസ്റ്റ്യൻ ജോസും ദിവ്യ എസ് നായരും പാടിയ ഗാനം കേൾക്കാം, ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്. എം ആർ വിപിന്റെ വരികൾക്ക് ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വേണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അടുത്ത ഗാനം പാടിയത് അഫ്സലാണ്. ചിത്രം ഭാസ്കർ ദ്രാസ്കൽ. ബി കെ ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 മറ്റൊരു നമ്പർ 9496556321 ഒരു നമ്പർ കൂടി 9496556321 ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാദിർഷ വരികൾ എഴുതി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അമർ അക്ബർ ആന്റണി.
1: പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത്

0: പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ.
1: ഇനി അരവിന്ദ് ദിലീപ് നായർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം രവീന്ദ്ര നീ എവിടെ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം പ്രകാശ് ഉള്ളിയേരിയുടേത്.

ഇനി വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം, ചിത്രം എന്നും നിന്റെ മൊയ്തീൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ശ്രീകാന്ത് ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഐഡന്റിറ്റി. അൻവർ അലിയുടെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

ബെന്നി ദയാൽ, പ്രണവം ശശി, മൈമ, ജേക്സ് ബിജോയ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയുടേത്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിക്കുന്ന ഏകരാഗ കച്ചേരി കേൾക്കാം. വയലിൻ MBRS കണ്ണൻ, മൃദംഗം MMനോജ് ശിവ, ഖടം NGuruprasad. ഏകരാഗ കച്ചേരിയിൽ രീതിഗൗള രാഗത്തിലുള്ള കൃതികൾ കേൾക്കാം. ആദ്യം വനജാക്ഷ എന്നാരംഭിക്കുന്നു ഖണ്ഡജാതി അടതാളം, വീണക്കുപ്പയ്യർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകരാഗ കച്ചേരി. അവതരിപ്പിക്കുന്നത് ശ്രീമതി ഗായത്രി വെങ്കടരാഘവൻ. വയലിൻ M.R.S. കണ്ണൻ. മൃദംഗം M.മനോജ് ശിവ. ഖടം N.ഗുരുപ്രസാദ്. ഇനി നന്നു ബ്രോച്ചുടകു എന്നാരംഭിക്കുന്നു മൈസൂർ സദാശിവറാവു കൃതി.

0: സംഗീതസുധ സമാപിക്കുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച ഏകരാഗ കച്ചേരി. വയലിൻ എംബാർ എസ് കണ്ണൻ, മൃദംഗം എം മനോജ് ശിവ, ഖടം എൻ ഗുരുപ്രസാദ്.

നിശാസുരഭീലിനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.

നിശാസുരഭിയിൽ ഇനി സൂരജ് സന്തോഷും മധുവന്തി നാരായണും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമ്പിളി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടെ കേൾക്കാം. നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത് ചിത്രം ഒരു മുറൈ വന്നു വാർത്തായ. അഭിലാഷ് ശ്രീധരന്റെ വരികൾ, വിനു തോമസിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ഇന്ന് എല്ലാം ഗുളിക രൂപത്തിൽ ലഭിക്കുന്ന കാലമാണ്. നിരന്തരമായ അഭ്യാസവും മനോനിയന്ത്രണവുമൊക്കെ വേണ്ടതായ യോഗ പോലും ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. തൊഴിലിലും കലയിലും വൈദഗ്ധ്യമുള്ള പ്രശസ്തരായ എല്ലാവരും തന്നെ കഠിന പരിശീലനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അനുഭവ സമ്പത്തുള്ളവരാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കലാകാരന്മാരോ ശാസ്ത്രജ്ഞരോ സാഹിത്യകാരന്മാരോ ധനികരോ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരോ ആയി മാറാൻ കഴിയില്ല. കഠിനമായ അധ്വാനവും അച്ചടക്കവും ഒരിക്കലും അണയാത്ത സ്വപ്നദീപവും ഉള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. കഠിന പരിശീലനത്തിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി അനുഷ്ഠിച്ച ഏകാഗ്രമായ കർമ്മശേഷി എന്നും നിലനിൽക്കും. ആവർത്തനവിരസമായ പരിശീലനങ്ങളിലും ദിനകൃത്യങ്ങളിലും താൽപ്പര്യം നഷ്ടപ്പെട്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായ പ്രകാരം അനേക വർഷങ്ങൾ ശിഷ്യർ ഗുരുവിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. അക്കാലയളവിൽ അപ്രിയങ്ങളായ അനേകം അനുഭവങ്ങൾ ശിഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ തങ്ങളെ പക്വമാക്കിയെടുക്കാനുള്ള ഗുരുവിൻ്റെ തന്ത്രങ്ങളായിരുന്നുവെന്ന് അവരെല്ലാം പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പാകപ്പെടുത്തിയെടുക്കാനുള്ള കഠിന പരിശീലന മുറകളുടെ ഭാഗമായിരുന്നു അവയെല്ലാം. ഇത്തരം അറിവുകൾ പഠനകാലത്ത് ലഭിക്കാത്തവരുണ്ട്. അവർക്ക് ഗുരുക്കന്മാരോട് അപ്രിയം തോന്നുകയും ആവർത്തന വിരസവും അർത്ഥരഹിതവുമായ പരിശീലനം ഉപേക്ഷിക്കുകയും ചെയ്യും. അത്തരം ഒരു കഥാപാത്രമാണ് ഇന്നത്തെ കഥയിലുള്ളത്. നൃത്ത നൃത്യങ്ങളുടെ സമന്വയമായ ബാലയ്ക്ക് പാട്ട് പരിശീലിക്കാനാണ് അയാൾ ആ ട്രൂപ്പിൻ്റെ സംഗീത സംവിധായകൻ്റെ അടുത്ത് ചെന്നത്. ജന്മസിദ്ധമായി തന്നെ സംഗീതവാസനയുണ്ടായിരുന്ന അയാൾക്ക് സംഗീതജ്ഞനായ ഗുരു പറഞ്ഞുകൊടുത്തതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് കുറേ ദിവസങ്ങൾ നിന്ന് ബാലയ പാട്ടുകളുടെ മർമ്മം മനസ്സിലാക്കി ഒരു ഗായകനായി തീരണമെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം. ഗുരുവിന് പുതിയ ശിഷ്യൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഒരു നൃത്തഗാനത്തിൻ്റെ 4 വരികൾ അദ്ദേഹം അവനെ പഠിപ്പിച്ചു. 2 ദിവസം കൊണ്ട് അയാൾ അത് പഠിച്ചെടുത്തു. ആ 4 വരി ഗാനം പാടാൻ അയാളുടെ ഗുരു പിറ്റേ ദിവസം പറഞ്ഞു. പാടിയതിന് ശേഷം ചില ചെറിയ നിർദ്ദേശങ്ങൾ കൊടുത്തു. അടുത്ത ദിവസം വീണ്ടും പിഴവുകൾ മാറ്റി പാടി. അപ്പോഴും ഗുരു മറ്റു ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിച്ച് വരാൻ പറയുകയും ചെയ്തു. ഇത് ആഴ്ചകളോളം തുടർന്നു. ആകെ പഠിക്കാൻ കഴിഞ്ഞത് 4 വരി പാട്ട് മാത്രമാണ്. എന്നിട്ട് അതും പെർഫെക്ഷൻ ഉണ്ടാവാനും വേണ്ടി നിരന്തരം പാടിക്കുന്നു. എന്തൊരു ഗുരുവാണിത്! മാസങ്ങൾ കഴിഞ്ഞിട്ടും 4 വരി പാട്ടുമായി മല്ലടിക്കാൻ പറയുന്ന ഈ ഗുരുവിനെ തനിക്ക് വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ നിരാശനായി പിണങ്ങിയിറങ്ങിയ അയാൾ ഒരു ലോഡ്ജിലെത്തി. ലോഡ്ജിൻ്റെ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഒരു പദ്യപാരായണ മത്സരം നടക്കുകയായിരുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ എന്താ എന്നൊരു ചിന്ത ആ യുവാവിനുണ്ടായി. ആ ഗാനാലാപന മത്സരത്തിൽ ഗുരു നിരന്തരം ഉരുവിട്ട് പഠിപ്പിച്ച് ആ 4 വരി അയാൾ ചൊല്ലി. മത്സരാർത്ഥികളും സദസ്സും അക്ഷരാർത്ഥത്തിൽ അത്ഭുതസ്തബ്ധരായി. എന്തൊരാലാപന ഭംഗി, എന്തൊരു പരിപൂർണത, എന്തൊരു സ്വരഗാംഭീര്യം! അക്ഷരവ്യക്തതയുടെ കാര്യം പറയാനുമില്ല. പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് നിലയ്ക്കാത്ത കരഘോഷം. 1st സമ്മാനം അയാൾക്ക് കൊടുത്തതിൽ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ആ ജ്ഞാനിയായ വിധികർത്താവ് പറഞ്ഞു, ഇയാളുടെ ഗുരു എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കണം. കേവലം 4 വരിയേ പാടിയുള്ളൂവെങ്കിലും അതിലെ പരിപൂർണത എന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കുന്നു. നിരന്തരമായ പരിശീലനമില്ലാതെ ഈ പരിപൂർണത ഉണ്ടാവുക അസാധ്യം. താൻ ചെയ്ത മണ്ടത്തരത്തെക്കുറിച്ച് അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ ബോധ്യമുണ്ടായത്. 4 വരി നിരന്തരം സാധകം ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാ പിഴവുകളും പരിശീലനത്തിലൂടെ പരിഹരിച്ച് അത് പരിപൂർണമാക്കാനായിരുന്നു. തനിക്കത് തിരിച്ചറിയാൻ കഴിയാത്തതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. അങ്ങനെ പരിശീലനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ പശ്ചാത്താപത്തോടെ തൻ്റെ ഗുരുവിൻ്റെ സഭിതത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു.

പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ് ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.